0: Shivaya. You're listening to Shaivam.org Radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
1: Dridha Vishnu Su Pandu Su. Enna anichu. Moonavatha slogan. അകം തിളച്ചു പൊങ്ങും ആടലായി നീന്തി കേറി ആ അകം രാഗദ്വേഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന കടുത്ത നാശം. രാഗമുണ്ടായാൽ സർവം നശിപ്പിക്കും. അതുകൊണ്ട് ഒറ്റ പ്രാർത്ഥനയെ വേണ്ടൂ, എനിക്ക് ഒന്നിനോടും രാഗമുണ്ടാകും. രാഗമുണ്ടാകാത്ത

ഹിംസ അഹിംസ ഈ ദ്വന്ദ്വങ്ങളെല്ലാം എന്റെ ചരിത്രമാണ്. ഈ ചരിത്രങ്ങളെല്ലാം അനുഭവിച്ച അനുഭവിക്കുന്ന അനുഭവിക്കേണ്ട ഞാനിനി വേറൊരു ചരിത്രവും കൂടെ പഠിക്കണ്ട. ഇതായിരുന്നു ഭാരതീയരുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് വ്യക്തി ചരിത്രങ്ങൾക്കും രാഷ്ട്രചരിത്രങ്ങൾക്കും സാമൂഹ്യ ചരിത്രങ്ങൾക്കും അവർ വില നൽകിയില്ല. ചരിത്രത്തിലേതംശത്തില് ഞാൻ എന്നെ കണ്ടുമുട്ടുന്നു, ചരിത്രത്തിന്റെ ഏതംശത്തില് എന്റെ ജാതിയെ കണ്ടുമുട്ടുന്നു, എന്റെ മതത്തെ കണ്ടുമുട്ടുന്നു, അതെന്റെ അടുത്തിരിക്കുന്നവനോട് രാഗമോ ദ്വേഷമോ ഉണ്ടാക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. സംഭവിച്ച സംഭവങ്ങളൊന്നുമല്ല, ഇപ്പോഴുള്ള എന്റെ ബോധമാണ് എന്റെ രാഗദ്വേഷത്തിന് കാരണം. ഇന്ന് രാവിലെ ഒരു ചരിത്ര പുസ്തകത്തിൽ നിന്ന് ഏതോ ഒരു കാലത്ത് ഏതോ ഒരു മനുഷ്യൻ ഏതോ ഒരാളെ പീഡിപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നതിൽ പീഡിപ്പിക്കപ്പെട്ടത് എന്റെ ഒരു മുത്തച്ഛനാണെങ്കിൽ, എന്റെ ഒരു ജാതിയാണെങ്കിൽ, എന്റെ ഒരു മതമോ എന്റെ രാജ്യത്തുള്ളവനോ ആണെങ്കിൽ, അത് വായിച്ച് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഓഫീസിൽ എത്തുമ്പോൾ എനിക്ക് സർവഥാ ഉപകാരിയായ, സർവത്ര എന്നെ സഹായിക്കുന്നവനായ അവനോട് സൂക്ഷ്മമായി എനിക്കൊരു ശത്രുതയുണ്ടാവും. വിദ്യാഭ്യാസം, ഭരണാധികാരികൾ, മതങ്ങൾ, ജാതികൾ എല്ലാം മനുഷ്യനിൽ ഉണ്ടാക്കുന്നത് ഈ വക്രത മാത്രമാണ്. ഇങ്ങനെ നിരന്തരമായ രാഗവും ദ്വേഷവുമാണ് എന്റെ ചരിത്രം. അതുകൊണ്ട് കിട്ടുന്നതോ സർവനാശവും. അത് സദാബാധിച്ച് തിളച്ചുമറിയുന്ന ആഴിയാണ് എന്റെ ദുഃഖം. ആടലാഴി, ദുഃഖമയമായ ഈ സംസാര സമുദ്രം, ആടലാഴി. എവിടുന്നാ ദുഃഖം ഉണ്ടാകുന്നത്? സ്മൃതികളിൽ നിന്ന്, വിഷയ ധ്യാനത്തിൽ നിന്ന്. ഇല്ല, ദുഃഖമില്ല. ഒരു രാഗമില്ലാതെ ജീവിച്ചു നോക്കിയാൽ ഒരു ദുഃഖം ഉണ്ടാവില്ല എന്ന് ബോധ്യം. ഭാവനയിൽ നിങ്ങൾക്ക് കാണാമെങ്കിൽ ഇപ്പൊ ബോധ്യം, ഇറങ്ങുമ്പോ മറന്നുപോയാലോ? ശരിയാണല്ലോ, എനിക്ക് അവനോട് രാഗം തോന്നി, അതിൽ നിന്ന് അവൻ അങ്ങനെ പെരുമാറിയില്ല, ദുഃഖായി. മകനെ വിളിച്ച് ഇന്നത് കൊണ്ടുവരാൻ പറഞ്ഞു, അവർക്ക് സൗകര്യപ്പെടില്ലെന്ന് പറഞ്ഞു, ദുഃഖായി. നീ എന്റെ മകനല്ല, ചൂടായി. ഭർത്താവിനോട് പറഞ്ഞു നേരത്തെ വരണം, സിനിമയ്ക്ക് പോകണം എന്ന് പറഞ്ഞു. അയാളെ നേരത്തെ വന്നില്ല, വേറെ എവിടെയെങ്കിലും കറങ്ങി. അപ്പൊ വിളിച്ചു വെച്ചപ്പോ കൂട്ടുകാരനടുത്തും പറഞ്ഞു, ഓഫീസിൽ നിന്നൊരു സ്ത്രീയെയും കൂട്ടി വൈകെ പോകുന്ന കണ്ടു എന്ന് പറഞ്ഞു. സംഗതി തെറ്റി. വളരെ കോളമായി. അവിടെ ഓഫീസിൽ വന്നത് അവന്റെ സഹോദരി തന്നെയാണ്. അവിടെയും കൂട്ടിപ്പോയതായാൽ പോലും സംഗതി ദ്വേഷമായി. ഇനി അത് ഓരോ തവണ എടുത്തു പറയുമ്പോഴും നിങ്ങളൊരു കുട്ടിയെ കൊണ്ട് പോയി എന്നേ പറയുള്ളൂ. സഹോദരി എന്നുള്ളത് അവൻ ആണയിട്ട് പറഞ്ഞാലും സഹോദരി തന്നെ വന്ന് പറഞ്ഞാലും ആയിരിക്കാം. പക്ഷേ ഹിസ്റ്ററിയിൽ ഇങ്ങനെയാ കേറുക. ഇത്തരം ഹിസ്റ്ററികളാ എല്ലാവർക്കും ഉള്ളത്. നമ്മുടെ ബോധത്തിന്റെ സ്റ്റോറി അല്ലേ? അതാണല്ലോ ഈ സ്റ്റോറി. നമ്മുടെ ബോധത്തിന്റെ ചരിത്രമാണ്. അത് രാഗദ്വേഷമയമാണ്, ദുഃഖമയമാണ്. അത് നീന്തി കയറി അക്കരെ, മിടുക്കന്മാരിത് നീന്തിക്കരുത്. സംസാര സമുദ്രം തരണം ചെയ്യാൻ വിഷയം ഉപയോഗിക്കാൻ പഠിക്കണം. വിഷയം

0: പ്രയോജനമുണ്ട്. നല്ല മാനേജ്മെന്റ് ട്രെയിനികളുണ്ട്. അവര് ഈ സംസാരം തരണം ചെയ്യുന്നത് വിഷയം ഉപയോഗിച്ച ഒരു പെൺകുട്ടിയെ തന്റെ ആടിനെ ചെറുതാക്കി മുറിച്ച് ഒരു കൊട്ടയിലാക്കി, എന്നിട്ട് അവളെ നദിയുടെ കരയ്ക്ക് വന്നപ്പോ മുതലകളാണ് കിടക്കുന്നത്. അവളതിൽ നിന്ന് ഒരു കഷ്ണം ഇങ്ങനെ പൊക്കി കാണിച്ചു, ഒരു കഷ്ണം ഇറച്ചി. മുതല വായു വെള്ളം കൂടാൻ തുടങ്ങിയപ്പോൾ ഇവിടെ വലിച്ചെറിയറി വെച്ചു കൊടുത്തു. എല്ലാ മുതലയും കൂടെ പോയി അതിന്റെ പുറകെ. അപ്പോൾ കുറച്ച് നീന്തി ഒരു മുതല ആ മാംസത്തിൽ പിടിച്ചു കഴിച്ചപ്പോ അതെല്ലാം കൂടി ഇവിടെ പിടിക്കാനായിട്ട് ഇങ്ങോട്ട് നീങ്ങാൻ തുടങ്ങി. അവൾ അടുത്ത കഷ്ണം വലിച്ചെറിഞ്ഞു, അതെല്ലാം കൂടെ പോയി. അപ്പോൾ കുറെ കൂടെ നീന്തി കൊട്ടയിലെ കഷ്ണം തീരുന്നതിന് മുമ്പ് അവൾ അക്കരെ ചെറു തലം വിടുകയും ചെയ്തു. ഈ വിഷയമാകുന്ന പ്രപഞ്ചം എന്റെ ബോധത്തിൽ അങ്കുരിച്ചിരിക്കുന്നത് എനിക്ക് ഇതിനക്കരെ കിടക്കാൻ വേണ്ടി മാത്രമാണ്. ഇതിൽ ഞാൻ ആ മുതലയെ പോലെ കുപ്പുരുത്താൻ വേണ്ടിയല്ല. സാമർഥ്യമുള്ളവൻ അവന്റെ കയ്യിലിരിക്കുന്ന വിഷയവസ്തുക്കളെ അതിൽ ആഗ്രഹിച്ചു വരുന്ന മുതലകൾക്ക് വലിച്ചെറിഞ്ഞു കൊടുത്ത് അവയുടെ പിടിയിൽപ്പെടാതെ രക്ഷപ്പെടും. ഇവിടെ ഭാര്യയും മക്കളും പരിചയക്കാരും ഭക്തന്മാരും സെക്രട്ടറിയും പ്രസിഡന്റും ഖജാൻജിയും ചുറ്റുപാടും എല്ലാം ഈ ഓരോ മുതലയാണ്. ഇതിന് കൊടുക്കാൻ കയ്യിൽ കഷ്ണം വേണം, അക്കരെ എത്തണം. ഇല്ലെങ്കിൽ ഒരു ദിവസം ഇത് നിങ്ങളെ താപ്പിടും. മനസ്സിലായോ എന്നറിയില്ല. നല്ല സാമർഥ്യമാണ്, നല്ല സാധകന് ഈ സാമർഥ്യമുണ്ടോ? അവനറിയാം ഓരോ മുതലയ്ക്കും രുചിക്കുന്ന സാധനം അറിയാം. അവനത് കൊട്ടയ്ക്കകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പഴയ അമ്മമാരെ നോക്കിയാൽ മതി, കൊച്ചുകുട്ടിക്കുള്ള ആഹാരം, മുതിർന്നവർക്കുള്ള ആഹാരം ഒക്കെ ഓരോന്നിനും രുചിക്കുന്ന ആഹാരം ഉണ്ടാക്കി വെച്ച് ആ ഓരോരുത്തരും അമ്മ ഇഷ്ടപ്പെടുന്ന പരുവത്തിലാണ് പോയത്. അപ്പൊ അതിലൊന്ന് പോലും അമ്മയെ പിടിച്ചു തന്നെയല്ല, വൈദ്യകാലത്ത് സംരക്ഷിക്കുകയും ചെയ്തു. ഇന്ന് ഇതിനെല്ലാത്തിനും കൂടെ ഒരെണ്ണം വെച്ചു കൊടുക്കും. മനസ്സിലായില്ല. എടുത്തുകൊണ്ട് നടക്കാൻ ഒരു വേലക്കാരിയോട് പറയും, വയസ്സാകുമ്പോൾ നിങ്ങളെ എടുത്തുകൊണ്ട് നടക്കാൻ ഓൾഡ് ഏജ് ഹോമിലേക്ക് എത്തി. നിങ്ങൾ കൊടുത്തതാണ് വാങ്ങിക്കുന്നത്, ശരിയല്ല. അതുകൊണ്ട് രസമാണ് ഈ സംസാരം. ആർക്ക് വിവരമുള്ളവന്, അതില്ലാത്തവന് ഈ സംസാരം ആകെ ദുഃഖമയമാണ്. അപ്പൊ വളരെ സമർത്ഥന്മാരായ ചിലര് ദുഃഖമയമായി സംസാരം നീന്തി അക്കരയും അക്കരെ കടന്നാൽ മറുകര എത്തിയപ്പോൾ അഴിഞ്ഞൊഴിഞ്ഞ് നിന്ന നീ കണ്ടുപോത്, അഴിഞ്ഞ് ഒഴിഞ്ഞ് നിന്ന നീ, സംസാരമെല്ലാം പോയി മുക്തനായി നിൽക്കുന്ന നിന്നെയാണ് അവിടെ കണ്ടത്. ഒരു സമർത്ഥൻ ഈ സംസാരക്കടൽ നീന്തി അക്കരെ എത്തിയാൽ അവിടെ സമർത്ഥനായ അവനെ സ്വീകരിക്കാൻ സദാശിവൻ നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഈ സംസാരമൊക്കെ വെടിച്ചിട്ടായില്ലേ. മുക്തനായി നിൽക്കുന്ന നിന്നെയാണ് ഞാൻ കണ്ടത്. അതാകട്ടെ, ചുരന്നു ചൂഴവും ചൊരിഞ്ഞിടുന്ന ചുറ്റും സർവത്ര വ്യാപിച്ച് വ്യക്തമാക്കുന്ന ചുരത്തുന്ന എന്നൊരർത്ഥവും അവിടെയുണ്ട്, വ്യക്തമാക്കുക. പാൽ ചുരത്തി നിൽക്കുന്ന പോലെ പ്രകാശം ചുരന്ന് നിൽക്കുന്ന ചുറ്റും സർവത്ര വ്യാപിച്ച് വ്യക്തമാവുന്ന സൂക്തി കണ്ട് കണ്ട് ആ സദാശിവനിൽ നിന്ന് വ്യക്തമാകുന്ന സൂക്തി വിജ്ഞാനം കണ്ട് അനുഭവിച്ചറിഞ്ഞ് എൻ മുടിക്കു ചൂടും ഈശനെ, ഞാൻ സർവത്ര തലകുനിച്ചു വണങ്ങുന്ന ഭഗവാനെ, ഇരന്നു നിന്നിടുന്നു ഞാൻ അങ്ങയോട് പ്രാർത്ഥിച്ച് നിലകൊള്ളുന്നു. ഇരക്കുക, യാചിക്കുക, പ്രാർത്ഥിക്കുക. ഞാനിപ്പോഴാണ് മനസ്സിലാക്കിയത് ഞാൻ ഇരപ്പാളിയാണെന്ന്. ഞാൻ ഈ നദിക്ക് അക്കരെ നിന്നപ്പോ ഞാൻ അതിന്റെ ഉടമ, ഇതിന്റെ ഉടമ, മറ്റതിന്റെ ഉടമ, അതിന്റെ ആൾ, ഇതിന്റെ ആളൊക്കെ ആയിരുന്നു. എന്റെ അഭിമാനം ഉണ്ടായിരുന്നു. ഈ സംസാര സമുദ്രം അങ്ങ് കടന്നപ്പോൾ ഞാൻ ഒരു ഇരപ്പാളിയാണെന്ന് മനസ്സിലായില്ല. എന്റെ കയ്യിൽ ഒന്നുമില്ലാന്ന് മനസ്സിലായി. അപ്പോഴോ മഹാപ്രഭുവായ നിന്നെ കണ്ടു, നിന്നോട് ഇരക്കുക, നിന്റെ ആ പ്രകാശത്തിൽ നിന്ന്, ആ വിജ്ഞാനത്തിൽ നിന്ന്, ആ ആനന്ദത്തിൽ നിന്ന് അല്പം കിട്ടാൻ. ഇതാണ് ഇതിനാ എരന്നു നിൽക്കുന്നു എന്ന പ്രയോഗം ഗുരുദേവൻ. അറിവ്, അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ഒത്തു പുറത്തും ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകളഞ്ചും ഉള്ളടക്കി തെരുതര വീണു വണങ്ങി ഓതിടേണം. ആത്മോദേശത്തിൽ പറയുന്നു, അറിവിലും ഈ വിഷയങ്ങളാകുന്ന അറിവിലും അതിനുമേ അറിഞ്ഞിടുന്നവന്റെ ഉരുവിലും ഒത്തു പുറത്തും. അപ്പോ അറിവ്, അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു പുറത്ത്, ഇത് മൂന്നിലും. എന്റെ ബോധം, അറിവ്, അറിയപ്പെടുന്ന ഞാൻ, അന്ധകരണാദികൾ, കരണേന്ദ്രിയ കളയപരാദികൾ. എന്തിനെ അറിയുന്നു ആ വിഷയം പുറത്ത്? അതിൽ ഉജ്ജ്വലിക്കുന്ന കരുവിന്, സൂത്രാത്മാവിന്. ആ സൂത്രാത്മാവിനെ അറിയാൻ തെരുതര വീണ് വണങ്ങി ഓതിടേണം. നമ്രശിരസ്കനായി വിദ്യയെ യാചിച്ച് നിലകൊള്ളുമ്പോൾ പ്രഭുവായിരിക്കുന്ന അവനിൽ നിന്ന് ഇത് കിട്ടുമെന്ന. അങ്ങനെയാണ് പാരമ്പര്യത്തിൽപ്പെടുക. മുഖ്യതത്വം മഹകൃപയേവ ഈശ്വര കൃപാലേശത്വ നാരദൻ. മുഖ്യമായി വേണ്ടത് ഈശ്വര കൃപ, അതുതന്നെ മഹകൃപ. ദുർലഭം ത്രയമേത ദൈവാനുഗ്രഹ ഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയ ശങ്കരൻ. അങ്ങനെ ഈ അറിവ് കിട്ടുന്നു. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശ്യന്തിതേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന എന്ന് കൃഷ്ണൻ. ഇവിടെ രണ്ട് സമുദ്രങ്ങൾ ഒന്നിക്കുന്നത് പോലെ, രണ്ട് ദീപങ്ങൾ ഒന്നിക്കുന്നത് പോലെ ത്രിപുടി പുടി മുടിഞ്ഞ ഈ അറിവ് ഉള്ളിലാവും എന്ന് ആവിലായിലെ തെരേസ നിജയിലെ ഗ്രിഗറി ഇവരൊക്കെ ഒരുപോലെ ചിന്തിച്ചവരാണ്. വാക്കുകൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതാണ് ഭാവാതീതന്മാരുടെ ലോകം. ഇവിടെ ആ ചിത്രമാണ് നമുക്ക് തരുന്നത്. ഇവിടെ കിടന്ന് ഉള്ളന്ന് രാഗദ്വേഷങ്ങളിൽ കെട്ടിമറിഞ്ഞ് ഒരു ദിവസം ഇതിനെയെല്ലാം വിട്ടി സംസാര സമുദ്രം താണ്ടി അക്കരെ എത്തുമ്പോൾ അക്കരെ നീ എന്നെ കാത്തു നിൽക്കുക. ആ നിന്നെ ഞാൻ വീണു ഉണങ്ങുന്നു, എന്നെ അവിടുന്ന് ഉപദേശിക്കണമേ. അവിടുത്തെ എന്റെ ശിരോലങ്കാരമാക്കണമേ എന്നോ അഭിപ്രായം. കാരണം ആ ഇരന്നു നിന്നിടുന്നു എന്നതിന്റെ തൊട്ടു മുമ്പ് ഉള്ള പദത്തില് ഞാൻ സർവത്ര തലകുലിച്ചു വണങ്ങുന്ന ഭഗവാനെ എന്ന് അർത്ഥം എടുക്കാതെ എൻ മുടിക്ക് ചൂടും ഈശനെ, എന്റെ മുടിക്ക് ചൂടാരത്നമായി വിളങ്ങുന്ന ഈശനെ. അത് അദ്വൈതത്തോട് കുറച്ചുകൂടി അടുത്തിരിക്കുന്ന പ്രയോഗമാണ്. ഞാൻ എന്റെ മുടിക്ക് ചൂട് കാണു അങ്ങയെ എന്ന് പറഞ്ഞാൽ എന്റെ ശിരോലങ്കാരം അങ്ങാണ്. അത് ഭക്തിയുടെ പാരവശ്യത്തിനപ്പുറമാണ്. എനിക്കവിടുന്ന് ശിരാലങ്കാരമാണെന്ന് പറഞ്ഞാൽ എന്റെ ശിരസിനെ അലങ്കരിക്കുന്നത് അങ്ങാണ്. എന്റെ വാക്കിൽ അങ്ങാണ് കുടികൊള്ളുന്നത്. അതുകൊണ്ട് എന്റെ വാക്ക് നിർമ്മമമായിരിക്കണം എന്നർത്ഥം. ഈശ്വരൻ വാക്കിലിരിക്കുന്നവർ, ഒരു മനുഷ്യൻ തന്നെ ഒരുവന്റെ വാക്കിനകത്തിരുന്നാൽ മര്യാദ വരും. പക്ഷെ നമ്മുടെയൊക്കെ വാക്കുകളിൽ പഴുപ്പഴും പാമ്പും പഴുതാരയും ഒക്കെ ആയിരിക്കാം. ഇതില്ല, വരുന്ന കാണാം, പൊളച്ച വരുന്ന. ജനങ്ങൾ കയ്യിൽ വടി കിട്ടിയാൽ ആ വാക്കിനെ തല്ലിക്കൊല്ലുന്ന വിധത്തിലാണ് വാക്കിറങ്ങി വരുന്നത്. ശരിയല്ല. മക്കളോട്, അച്ഛനോട്, അമ്മയോട്, ചുറ്റുപാടുകളോട് ഒക്കെ സംഭാഷണം ചെയ്യുമ്പോൾ നമ്മുടെ വാക്ക് ഏതാണ്ട് പാമ്പിന്റെയും പഴുതാരയുടെയും ഒക്കെ ആകൃതിയിലാണ് വരുന്നത്. ഇരുട്ടത്തൂടെയാണ് വരുന്ന വാക്ക് പലതും. വ്യക്തമായ പ്രകാശത്തിൽ വരുന്ന വാക്കുകൾ അപൂർവമാണ്. അതുകൊണ്ട് നിന്നെ എന്റെ മുടിക്ക് ചൂടും എന്ന് പറഞ്ഞാൽ എന്റെ ബോധത്തിൽ നിന്നെ പ്രതിഷ്ഠിക്കും. ഇപ്പൊ എന്റെ വാക്കുകളും അതുപോലെ. ഇപ്പൊ ദേവാസുര സമ്പത്തിയാൽ ദ്വേഷിക്ക് സദാ നാശം ബാധിച്ച് കലങ്ങി മറിയുന്ന, ഇപ്പോ ദ്വേഷം ഉണ്ടായാൽ ദ്വേഷിക്കുന്നവന്റെ മനസ്സ് കലങ്ങി മറിയും. അതുകൊണ്ട് ആ അരം, ആ അരം തിളച്ചു പൊങ്ങുക എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണമായ വിഷയം മാറ്റിവെച്ചാലും രോഷം തീരില്ല. നമുക്ക് ദേഷ്യം വന്നവൻ പോയി, എന്നാലും അടുത്തവനോടുള്ള വാക്കിലും അതിന്റെ ഒരു നുരയും പതയൊക്കെ നിൽക്കും. ശരിയല്ല. രാവിലെ ഫോൺ എടുക്കുമ്പോഴൊക്കെ അറിയാം ആളുകൾ, അവർ വേറെ ആരോടുള്ള ദേഷ്യമൊക്കെ ഈ ഫോണിനകത്ത് ഹലോ വിളിയിൽ വരെ ഉണ്ടാവും. അപ്പം താനെന്താ ഇത്ര ചൂടാകുന്നത്? ഇത് തിരിച്ചു എഴുതി വയ്യും. അവൻ വളരെ രസമാണ് തിരിച്ച് ഇവനോട് തിരിച്ചു കൂടാകരുത്. കാരണം ഇവന്റെ തലച്ചോറിലാതെ ഇങ്ങനെ കെട്ടി നിൽക്കും. ഇത് കോശത്തിൽ ഉണ്ടാകുന്നതിന് കാരണം നമ്മൾ ആരെയെങ്കിലും ഹിംസിച്ചാൽ ആദ്യം നമ്മൾ ഹിംസ അനുഭവിച്ചിട്ടാണ് ഹിംസിക്കുന്നത്. ആദ്യം നമ്മുടെ ശബ്ദം നമ്മളാ കേൾക്കുന്നത്, അതവിടെ രേഖപ്പെടും. അതിന്റെ ഭാവതലങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടാവും. എന്നിട്ട് മാത്രമേ വേറൊരുത്തനെ കേൾപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ടാവും മരുന്ന് പറഞ്ഞു. അങ്ങനെ കലങ്ങി മറിഞ്ഞ് ദുഃഖരൂപമായ സംസാരം കടന്ന് ദൃശ്യബോധം വെടിഞ്ഞ് ഭഗവത് സ്വരൂപം കണ്ടെത്തിയപ്പോൾ എല്ലാ സംസാര ബന്ധങ്ങളും അറ്റ് മുക്തനായി നിൽക്കുന്ന അവിടുന്ന് ചുറ്റിലും സർവത്ര വ്യക്തമാക്കി തരുന്ന വിജ്ഞാനം അനുഭവിച്ച് ഞാൻ എന്റെ ശിരസിനെ ആ പാദങ്ങളിൽ അർപ്പിച്ച് വണങ്ങുന്നു. ഹേ ഭഗവൻ, അവിടുന്ന് എന്നെ പൂർണമായും അങ്ങയിൽ ചേർക്കണമേ. ചിത്തവൃത്തി നിരോധിച്ച് സമാധി അനുഭവം വരെ എത്തുമ്പോൾ തന്ത്രയോഗത്തിലും മറ്റും നാദാനുസന്ധാനത്തിന്റെ പദവി ഉണ്ടാവും. ഗുരുദേവൻ എഴുതിയത് കൊണ്ടാണ് അതിലെ അകപ്പൊരുട് ഇങ്ങനെ ആയിരിക്കുമെന്ന് ഊഹിക്കുന്നത്. ശൈവതന്ത്രാഗമങ്ങളെ നന്നായി ഉൾക്കൊണ്ടിട്ടുള്ള അഗസ്ത്യ സമ്പ്രദായത്തിന്റെ ഒരു ആചാര്യൻ കൂടിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഭാരതത്തിൽ അന്യൂനമായി നിലനിന്ന ഒരു സമ്പ്രദായമായിരുന്നു അഗസ്ത്യ സമ്പ്രദായം. ഹംസയോഗത്തിന്റെ അതിന്റെ മിന്നലാട്ടങ്ങൾ ഗുരുദേവ സന്ദേശങ്ങളിൽ പലപ്പോഴും കാണാം. എന്നാൽ പ്രകടമായി അവയെ വ്യാഖ്യാനിച്ചിട്ടുമില്ല. ലോകം വഷളാക്കിയ സാധനങ്ങളൊന്നും ഗുരുദേവൻ സ്പർശിക്കാൻ ഒരുങ്ങിയിട്ടില്ല. ഭഗവത്ഗീത ഗുരുദേവൻ സ്പർശിച്ചിട്ടില്ല. എന്നാൽ ഭഗവത്ഗീതയ്ക്ക് ഗുരുദേവൻ പ്രൗഢമായൊരു വ്യാഖ്യാനം വളരെ മധുരോദാരമായി എഴുതിയിട്ടുണ്ട്. അത് ഞാൻ അനുകമ്പാ ദർശകം ഇവിടെ എടുത്തപ്പോൾ പറഞ്ഞതാണെന്നാണ് എന്റെ ഓർമ്മ. പരമാർത്ഥമുരച്ചു തേർ വീടും പൊരുളോ. അതുവരെ ഗീതയ്ക്കെതിരെ വ്യാഖ്യാനങ്ങൾ ഗുരുദേവന് സമ്മതമല്ല എന്നുള്ളതിന്റെ ഏക തെളിവ് ഔരൊറ്റ പദമാണ്. പരമാർത്ഥം ഒരിക്കലും യുദ്ധം ഉണ്ടാക്കില്ല. പക്ഷെ നിങ്ങൾ ഗീത പഠിച്ചു പഠിച്ച് യുദ്ധത്തിനാക്കിയിരിക്കുന്നു. അല്ലാന്ന് ഗുരുദേവന് പറയാൻ ഇഷ്ടമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റിയത് അതാണെങ്കിൽ ചുമന്നുകൊണ്ട് നടന്നോണ്ടെ. ഗുരുദേവൻ അതിനെ എതിർത്ത് അനുഭൂതി കളയാനും തയ്യാറല്ല. പക്ഷെ വിവരമുള്ളവന് മനസ്സിലാകാൻ ഒരു വാക്കിൽ പറഞ്ഞു, പരമാർത്ഥമുരച്ച് തേർവിടും ഒരുളോ. അത്രേ ഉള്ളൂ സാർ. വേറെ കൂടുതലൊന്നും പറഞ്ഞില്ല. കൂടുതൽ പറയാതിരിക്കുന്നതാണല്ലോ വിവരമുള്ളവൻ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. ശരിയല്ല, കൂടുതൽ പറയുന്നതെല്ലാം വിവരം കിട്ടവർക്കുള്ള വിവരക്കേടായിരിക്കും. ശരിയല്ല, അല്ല കുറച്ച് പറഞ്ഞാ വളരെ കൃത്യമായിട്ട് പറയുക. അതുപോലെ തന്ത്രാഗമങ്ങളോടും ഗുരുദേവൻ പുലർത്തിപ്പോന്ന സ്ഥലമുണ്ട്. അതിലെ നാദാനുസന്ധാനത്തിന്റെ പരാ പശ്യന്തി മധ്യമ വൈഖരി എന്നിവയുടെ പൊരുളർ. അപ്പോൾ യോഗിക്ക് ആരോ ഉപദേശിക്കുന്നത് കേൾക്കാം. ഈ സംസാര സാഗരം വിട്ട് അക്കരെ എത്തിയാൽ ആരോ തന്നെ ഉപദേശിക്കുന്നതായി ബോധ്യപ്പെടും. അതിനെ നേരത്തെ ചമൽക്കാരെന്നൊക്കെ പറഞ്ഞേ. പഴയകാലത്ത് സന്യാസവും കൊടുക്കുമ്പോൾ ഈ നിയമമുണ്ട്. ഗുരു വിരജയൊക്കെ കഴിഞ്ഞാൽ ഉടനെ ശിഷ്യനോട് പറയും, ഒരു ഭാരത പരിക്രമണം നടത്തി വരാൻ പറയും. കുറഞ്ഞ പക്ഷം ഭാരതമെന്നത് നർമ്മദയെങ്കിലുമാണ്, നർമ്മദയ്ക്ക് പരിക്രമണം നടത്തി വരാൻ പറയും. നർമ്മദാ പരിക്രമണത്തിൽ ഒരിടത്തെത്തുമ്പോൾ ഈ അനുഭൂതി ഉണ്ടാവും. പരയും പശ്യന്തിയും മധ്യമയും വൈഖരിയും ഒക്കെ തിരിച്ചറിയും. അപ്പോ ഏതറിഞ്ഞാൽ എല്ലാം അറിയും. ആ വിദ്യ അവന് കരഗതമാവും. അങ്ങനൊരു ലോകം അതൊക്കെ നമുക്ക് കേട്ട് കേൾവിയായി. ഇപ്പൊ പഠിച്ചാൽ മതി. അതിന് പോകാൻ സമയമാകുമ്പോ നമ്മൾ ആരെയും കാത്തിരിക്കില്ല. അങ്ങനൊരു ലോകമാണ് അത് തരിക. ആ യോഗിക്ക് അനുഭവവേദ്യമാകുന്ന ആ ശബ്ദം, അതിനെ ആചാര്യന്മാർ ദക്ഷിണാമൂർത്തി എന്നൊക്കെയാ പറയാ. സനകനും സനൽകുമാരനും സനന്ദനും ഒക്കെ അവിടെയാ പോയത്. പാരമ്പര്യത്തിന്റെ ആദിപിതാക്കൾ. അതിനെ ഭഗവാൻ ചൊരിയുന്ന സൂക്തി എന്ന് ആ ദക്ഷിണാമൂർത്തി ഉപദേശിക്കുന്നതിനെ സൂക്തി എന്ന് ഗുരുദേവൻ ഇവിടെ പറയുക. ഞാൻ ഈ സംസാര സാഗരം സമർത്ഥമായി കടന്ന് അക്കരെ എത്തുമ്പോൾ അവിടെ എന്നെ കാത്തു നിൽക്കുന്ന ദക്ഷിണാമൂർത്തി രൂപനായ അല്ലയോ പരമഗുരു, ആ പാദങ്ങളിൽ ഞാൻ പ്രണമിക്കുന്നു. എന്നെ അവിടുത്തെ പാദത്തിൽ ചേർക്കണമേ, എന്നെ നിരന്തരം ഉപദേശിക്കണമേ എന്ന് ആ ആത്മോപദേശ സദകത്തിൽ കണ്ട വീണു വണങ്ങി ഓതിടേണം എന്നതിന്റെ ഒരു തലമുള്ള അവിടുന്ന് അല്ലയോ ഈശ എന്റെ മുടിക്ക് ചൂടുന്ന ഈശനായ അവിടുന്ന് സൂക്തി കണ്ടു കണ്ട് അങ്ങയുടെ ആ സൂക്തിയെ കണ്ടിട്ട് അങ്ങയുടെ ഉപദേശത്തെ കണ്ടിട്ട് ഞാൻ ഇരന്നു നിൽക്കുകയാണ് അപേക്ഷിച്ചു നിൽക്കുകയാണ്. വീണ്ടും ബാലൻ ശനയിലുയർന്നുയർന്നു വന്നു നിന്നു കൊന്നു നിന്നിടും ദിനം ദിനം ദിനേശനിന്ദു എന്ന് രണ്ടു കന്തുകം മനം കവിഞ്ഞു മാറിയാടുമങ്ങ് മണ്ണൊടെണ്ണുമീ ജനം നിനയ്ക്കുമൊക്കെയും ജയിക്കുമാതി ദൈവമേ. ശനയിലുയർന്നുയർന്നു വന്നു നിന്നു കൊന്നു തിന്നിടും ദിനം ദിനം ദിനേശനിന്ദുവെന്ന് രണ്ടു കന്തുകം മനം കവിഞ്ഞു മാറിയാടുമങ്ങ് മണ്ണൊടെണ്ണുമീ ജനം നിനയ്ക്കുമൊക്കെയും ജയിക്കുമാതി ദൈവമേ. നല്ല ഒരു ബിംബമാണ്, ഇത്രയും കറക്റ്റായിട്ടുള്ളൊരു ബിംബം. ബിംബം എന്ന് പറയുന്നതൊക്കെ മനസ്സിലാകണമെങ്കിൽ ഒരു അല്പം കാവ്യഭാവന വേണം. ബിംബങ്ങൾ ഭാരതീയ സാഹിതിയുടെ ചമത്കാര രംഗങ്ങളാണ്. ഷേക്സ്പിയറുടെ ആസ്യുലൈക്കിന്റെ അടുത്ത് പഠിച്ചാൽ നോ ജുവലീസ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റേൺ സൈഡ് നോ ജുവലീസ് ലൈക്ക് റോസാലി, ഇങ്ങനൊരു പദം വായിക്കുന്നൊരു വിദ്യാർത്ഥിക്ക് ജീവനുള്ളൊരു ചമത്കാരമൊന്നും കിട്ടില്ല. കാരണം റോസാലിന്റെ ഒരു ആഭരണം മാത്രമാണ്. മനസ്സിലായില്ല. ഷേക്സ്പിയറിയൻ കൃതികളിൽ അതിന്റെ പ്രഭയുള്ള ഒരു കൃതിയാണ് അസ്യുലൈക്ക്. മറിച്ച് കാര്യാസൈകതലീനഹംസമിഥുന ശ്രോതോ വഹാമാലിനി പാദാത്താമഭിതോ നിഷണ്ണഹരിണാ ഗൗരീഗുരു പാവന. വേണ്ട മലയാളം തന്നെയാവാം. ചാലേ മാലിനിയും മരാളമിഥുനം വാഴും മണത്തിട്ടയും ചോലയ്ക്കപ്പുറമായി നിൽക്കുന്ന ആ ശൈലേന്ദ്രപാദങ്ങളും ചീരം ചാത്തിന വൃക്ഷം ഒന്നതിനടിക്കായിട്ട് കാന്തന്റെ മൈ ചാലിക്കൊമ്പിലിടത്തു കണ്ണുരസുമ മൺവേടയും വേണ്ടതാ. സജീവമാണോ ചിത്രം? സ്ത്രീരത്ന ദൃഷ്ടിരവര പ്രതിഭാതിതാമേ ധാതുർവിഭുത്തുമനുചിന്ത്യ വപുശ്ചതസ്യ. കാളിദാസൻ ശാകുന്തളത്തിൽ നിങ്ങളുടെ വൈകാരിക സാക്ഷരത മുഴുവൻ വളരുന്ന ചിത്രമാണ്.
1: ഓം നമശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമശിവായ.
2: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ഓർഗ്, ദി നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് സ്പിരിച്വൽ ഡിസ്കോഴ്സ്. ഇൻ ദിസ് യു ആർ അബൌട്ട് ടു ലിസൺ ബ്രഹ്മസൂത്രം കമന്ററി ഇൻ മലയാളം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമശിവായ.
3: ജ്ഞാനാദ് ഏവ തു കൈവല്യം എന്ന് പറഞ്ഞ മോക്ഷം ജ്ഞാനം കൊണ്ട് മാത്രമേ കിട്ടത്തുള്ളൂ എന്നാണ് ശാസ്ത്രത്തിന്റെ പരമമായ സിദ്ധാന്തം. അപ്പൊ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ തോന്നും ഭക്തി, യോഗം, കർമ്മം എല്ലാം ഇതെല്ലാം അവസാനം ജ്ഞാനത്തിലെത്തിക്കുന്നു എന്നാണ്. സർവം കർമ്മ അഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. സർവകർമ്മങ്ങളും നമ്മൾ അനുഷ്ഠിക്കുന്ന ഏതെല്ലാം സാധനങ്ങളുണ്ടോ അതെല്ലാം ഭഗവാൻ തന്നെ ഗീതയിൽ അർജുനോട് പറയുന്നതാണ്. അർജുന, ഇതെല്ലാം ജ്ഞാനേ പരിസമാപ്യതേ, സർവവും ജ്ഞാനത്തിൽ പരിസമാപിക്കുന്നു. ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറയുന്നതാണ്. മുമുക്ഷുത്വം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് ആ ഒരു വെളിച്ചത്തിൽ വേണം നമ്മൾ കാണാൻ. മോക്ഷേച്ഛ എന്ന് പറയുന്നു. അപ്പോൾ മോക്ഷത്തിനുള്ള ഉപായം ജ്ഞാനമാണെന്ന് ശ്രദ്ധിച്ച് മോക്ഷം നേടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം ജ്ഞാനം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു എന്നായി. ജ്ഞാന സമ്പാദനത്തിലൂടെ അല്ലാതെ മോക്ഷം കിട്ടത്തില്ല. അപ്പൊ ജ്ഞാന സമ്പാദനത്തിനുള്ള ഉപായങ്ങളിൽ പലതുണ്ട്. അതിൽ ഉള്ള ഒരു ഉപായമാണ് നമ്മൾ ഇനി ഇവിടെ പറയുന്ന ഈ ആത്മവിചാരം, ശ്രവണ മനനങ്ങൾ എന്ന് പറയുന്ന അതാണ്. ആത്മതത്വത്തെക്കുറിച്ച് കേൾക്കുകയും പറയുകയും ചെയ്യുന്ന അതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശാസ്ത്രത്തെ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ശാസ്ത്രചിന്തനം എന്ന് പറയുന്നത് ഒരു സാധനയാണ്. ശാസ്ത്ര അത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള അതൊരു ആത്മവിചാരമാണ്. ശാസ്ത്രചിന്തനം എന്ന് പറയുമ്പോൾ ആത്മവിചാരമാണ്, നല്ലതൊരു സാധനയാണ്. അതിനെയാണ് ഇവിടെ മുഖ്യമായ സാധന എന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം ഇവിടെ പറയുന്നത് ആത്മവിചാരമാണ് അദ്വൈതത്തിലും ഏറ്റവും മുഖ്യമായ സാധനം. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അതിന് ഒരുവനെ സക്ഷമനാക്കുന്നു എന്ന് ഇവിടെ അദ്വൈതം സ്വീകരിക്കുന്നുള്ളൂ. ആത്മവിചാരത്തിനുള്ള യോഗ്യത ഒരുവൻ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും. ഈ ആത്മവിചാരം എന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട്, ഒരു ഈശ്വരചിന്തയെന്ന് എടുത്താണ് കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പൊ ആ ഈശ്വരചിന്തയ്ക്കുള്ള യോഗ്യത ഒരുവൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള എല്ലാ ഉപായങ്ങളും. അതിനുള്ള സാമാന്യ യോഗ്യതയിലാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് ശമധമാദികൾ എന്ന് പറഞ്ഞിവിടെ സാധന ചതുഷ്ടയം എന്ന് പറഞ്ഞത്. അപ്പൊ ഈ സാധന ചതുഷ്ടയം പ്രാപിക്കുന്ന ഒരുവനാണ് ഈശ്വരചിന്തയ്ക്കുള്ള യോഗ്യത വരുന്നതെന്നാണ്. അവരെ ഇതൊന്നും അറിയാത്ത സാധാരണ മനുഷ്യനും ഈശ്വരചിന്ത ചെയ്യുന്നുണ്ടല്ലോ. അവരിതൊന്നും ബ്രഹ്മസൂത്രമൊന്നും പഠിച്ചിട്ടില്ലല്ലോ. അല്ലാത്തവരും ഈശ്വരചിന്ത ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അത് രണ്ടു തരത്തിലാകാം. ഒന്ന്, അതിന്റെ വഴിയാമണ്ണുള്ള ഈശ്വരചിന്തയാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈശ്വരനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ശരിയായ ഈശ്വരചിന്ത ആകത്തില്ല. അങ്ങനെയുള്ള ഈശ്വരചിന്തയുണ്ടോ? ഉണ്ട്. ചാർവാകന്മാരെന്ന് പറയും, പഴയകാലത്തുണ്ടായിരുന്നു. അവർ ഈശ്വരൻ എന്ന് പറയുന്ന രാജാവിനെയാണ്. അവരുടെ ഈശ്വരൻ രാജാവാണ്. കാരണം രാജാവിന്റെ അധീനത്തിലാണ് പ്രജകളെല്ലാം. രാജാവാണ് എല്ലാവർക്കും വേണ്ടതെല്ലാം കൊടുക്കുന്നത്. അതുകൊണ്ട് രാജാവ് ഈശ്വരൻ എന്നാണ് അവർ പറയുന്നത്. രാജാവിനപ്പുറം ഒരു ഈശ്വരനില്ല, അതും ഒരു ഈശ്വരചിന്തയാണ്. അപ്പൊ രാജാവിനെ ഈശ്വരനായി കാണുമ്പോൾ രാജാവ് സർവശക്തനാണ്, നിഗ്രഹിക്കാനും അനുഗ്രഹിക്കാനും ഒക്കെ ശേഷിയുള്ളവനാണ്. അതുകൊണ്ട് രാജാവ് തന്നെയാണ് ഈശ്വരൻ. ആ രീതി ചിന്തിക്കുന്ന ഈശ്വരചിന്തയുണ്ട്. അവർക്കും ഈശ്വരനും ആത്മാവും ഒക്കെ ഉണ്ട്. അവരുടെ ആത്മാവ് എന്താണ്? ഈ ശരീരം തന്നെ, സ്ഥൂല ശരീരം. കാരണം പ്രത്യക്ഷമായി കാണുന്നത് മാത്രമേ ചാർവാകൻ വിശ്വസിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ ശരീരത്തിനപ്പുറം അവർക്ക് വേറെ ഒരു ആത്മാവില്ല, ശരീരം തന്നെ ആത്മാവ്. മോക്ഷമോ? മോക്ഷമുണ്ട് അവർക്ക്. മോക്ഷം എന്ന് പറയുന്നത് മരണം. മരണത്തോടുകൂടി മോക്ഷം സംഭവിക്കുന്നു എന്നാണ്. ഇതൊരു ഈശ്വരചിന്തയാണ്. അവരും ഈശ്വരനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. പക്ഷെ അവരുടെ ഈശ്വരനെ കുറിച്ചുള്ള ധാരണകൾ ഈ രീതിയിലാണ്. അപ്പോ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ചൈതന്യമോ? അത് പറയുന്നത് ചൈതന്യം എന്ന് പറയുന്നത് ഈ നാല് ഭൂതങ്ങൾ, അഞ്ച് ഭൂതങ്ങൾ അവർ സ്വീകരിക്കുന്നില്ല. പ്രത്യക്ഷത്തെ മാത്രമേ പ്രമാണമായി സ്വീകരിക്കുന്നുള്ളൂ. ഈ പൃഥ്വി, ഭൂമി, ജലം, അഗ്നി, വായു, ഈ നാല് ഭൂതങ്ങൾ കൂടി ചേരുമ്പോ അവരുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് അവർ പറയുന്നത്. ചില വസ്തുക്കൾ കൂട്ടിച്ചേർക്കുമ്പോൾ അതിൽ നിന്ന് ലഹരി ഉണ്ടാകുന്നു, അതാണ് മദ്യം എന്ന് പറയുന്നത്. ചില പ്രത്യേക വസ്തുക്കൾ കൂട്ടിച്ചേർന്നു, അപ്പോൾ അതിൽ നിന്നൊരു ലഹരി ഉണ്ടാകും, അത് മദ്യം. അതുപോലെ ഈ നാല് ഭൂതങ്ങൾ കൂടിച്ചേരുമ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന ഒന്നാണ് ചൈതന്യം, ബോധം നമ്മുടെ ഉള്ളിയിരിക്കുന്നത്. അത് ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒന്നാണ്. പല വസ്തുക്കൾ കൂട്ടിച്ചേരുമ്പോൾ അത് പുളിക്കുമല്ലോ, അതുപോലെ അങ്ങനെ ഉണ്ടാകുന്ന ഒന്നാണത്. അങ്ങനെ ഉണ്ടാകുന്ന ഇത് ഈ പഞ്ചഭൂതങ്ങളുടെ തന്നെ ഒരു കാര്യമാണ്. ചർവകന്മാർ ഇന്നുമുണ്ട്. അപ്പൊ അത് ഈ പഞ്ചഭൂതങ്ങൾ സംഘടിക്കുമ്പോൾ, ഒരു പ്രത്യേക അനുപാതം സംഘടിക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ബോധം ഉണ്ടാകുന്നു. അതിന് നമ്മൾ ആത്മാവെന്ന് പറയുന്നത് അസംബന്ധമാണ്. കാരണം ഈ ബോധം ഉണ്ടാക്കുന്ന ഈ പഞ്ചഭൂത സംഘാതമാണ്. അതുകൊണ്ട് അതാണ് ആത്മാവ്. അതിൽ നിന്നുണ്ടായ ചൈതന്യമല്ല ആത്മാവ്, ഭൗതികവാദം എന്ന് പറയുന്നതാണ്. ആത്മാവിൽ നിന്ന് ശരീരം ഉണ്ടായി എന്ന് പറയുന്നത് ആത്മീയവാദം. ശരീരത്തിൽ നിന്ന് ആത്മാവ് ഉണ്ടായി എന്ന് പറയുന്നത് ഭൗതികവാദം. അങ്ങനെയുള്ള ഭൗതികവാദമാണ് അവർ പറയുന്നത്. ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നില്ല, നാല് ഭൂതങ്ങൾ. ഈ നാല് ഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്ന ചൈതന്യമാണ് ബോധം. അതല്ല ആത്മാവ്. ഈ നാല് ഭൂതങ്ങളാണ്. ഇത് വിഘടിക്കുമ്പോൾ ഈ ബോധം നശിക്കുന്നു, അതുപോലെ മരണവും സംഭവിക്കുന്നു. മരണത്തിന് ശേഷം പിന്നെ അസ്തിത്വം ഒന്നിനുമില്ല, അതുകൂടി എല്ലാം അവസാനിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്? യാതൊരു തരത്തിലുള്ള മോക്ഷവും ഇല്ല, വേറെ നടത്തും. അപ്പോൾ ഈ ജീവിച്ചിരിക്കുമ്പോൾ കഴിയുന്നത്ര സുഖങ്ങൾ അനുഭവിക്കുക എന്നാണ്. മരണം കൃത്വ ഘൃതം പിബേത്, കടം വാങ്ങിയാണെങ്കിലും നെയ്യ് കൂട്ടി നല്ലവണ്ണം ആഹാരം കഴിക്കണം എന്നാണ്. കടം വാങ്ങിയാണെങ്കിലും നല്ലവണ്ണം ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നല്ല സുഖ സൗകര്യങ്ങളിൽ എന്തെല്ലാം സുഖങ്ങൾ ഈ ലോകത്തിൽ ആർജിക്കാമോ അതെല്ലാം ആർജിച്ച് വളരെ സന്തോഷമായി ജീവിക്കുക. അതീന്ദ്രിയമായ ഒരു ലോകമില്ല. വേദമോ, വേദമെന്ന് പറയുന്നത് അസംബന്ധമാണ്. വൈദികന്മാരോ വേദത്തിന്റെ വ്യാഖ്യാനിക്കുകയും വേദത്തിൽ ആത്മാവിനെ കുറിച്ചും പരലോകത്തിനൊക്കെ കുറിച്ച് പറയുന്നവരോ അവർ ധൂർത്ത ഭാണ്ഡ നിശാചരാഹ രാക്ഷസന്മാരാണ്. ഈ വേദത്തെ കുറിച്ച് പറയുന്നവരും പ്രസംഗിക്കുന്നവരുമെല്ലാം രാക്ഷസന്മാർ, നിശാചരന്മാരാണ്, ധൂർത്തന്മാരാണ്, ഭാണ്ഡന്മാരാണ്. സന്യാസം എന്ന് പറയുന്നതോ ബുദ്ധി പൗരുഷഹീനാനാം ജീവിക, ബുദ്ധിയും പൗരുഷവും ഇല്ലാത്തവന് ജീവിക്കാനുള്ള ഒരു ഉപായമാണ് ഈ സന്യാസം. ചാർവാകന്റെ അഭിപ്രായമാണ്, ബുദ്ധിയും പൗരുഷവും ഉള്ളവൻ അധ്വാനിച്ച് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചിന്തിച്ച് ശരീരം കൊണ്ടും അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കി ജീവിക്കും. ഇതില്ലാതെ മറ്റുള്ളവരെ ധർമ്മോപദേശം ചെയ്ത് ജീവിക്കാനുള്ള ഒരു ഉപായമാണ് ഈ സന്യാസം, ബുദ്ധിയും പൗരുഷവും ഇല്ലാത്തവൻ. അല്ല, ഇതിനകത്ത് യാതൊരു അർത്ഥവുമില്ല എന്നാണ് ചാർവാകന്മാർ പറയുന്നത്. അതുകൊണ്ട് യാതൊരു സാധനങ്ങളും ആവശ്യമില്ല എന്നുള്ളതാണ്, സുഖമായി ജീവിക്കുക മരിക്കുക എന്നുള്ളതാണ്. ഇത് ആർക്കും ഇഷ്ടപ്പെടുന്നതാണ്, അതുകൊണ്ടാണ് അവർക്ക് ചാർവാകൻ എന്ന് പേര് കിട്ടിയത്. ചാരു വാക്ക് ഏഷാം, ചാരു എന്ന് വെച്ചാൽ ആകർഷകമായ വാക്ക്, വാക്കുകൾ ആരാണോ പറയുന്നത് അവനാണ് ചാർവാകൻ. കേൾക്കാൻ ഇമ്പമുള്ള വാക്കുകൾ പറയും ചാർവാകൻ. അപ്പോൾ ഇതിനൊരു കാലത്ത് നമ്മുടെ ഭാരതത്തിൽ ധാരാളം അനുയായികളും ഉണ്ടായിരുന്നു, കാരണം ഇത് എല്ലാവർക്കും സ്വീകാര്യമായതാണ്. ഇന്നും ഉണ്ട് അനുയായികൾ ചാർവാകന്മാർക്ക്, ഇന്നും ഉണ്ട് ചാർവാകന്മാർ. എന്നുവെച്ചാൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുക. ഇന്നത്തെ ചാർവാകന്മാരെന്താണ് പറയുന്നത്? ഇന്നത്തെ ചാർവാകന്മാർ പറയുന്നതും ഇതൊക്കെ അസംബന്ധമാണ്, ഈ സാധനകൾ എന്നൊക്കെ പറയുന്നത് മുഴുവൻ അസംബന്ധമാണ്, ബ്രഹ്മചര്യം പോലെയുള്ള കാര്യങ്ങൾ ലോകത്തിന് ഉപദേശിച്ചാണ് മനുഷ്യന് ഇത്രയും സംഘർഷത്തിന് കാരണം, മനുഷ്യന്റെ ഇടയിൽ ഇത്രയും സംഘർഷം വരാൻ കാര്യം, ഇങ്ങനെയുള്ള ആശയങ്ങൾ ഉപദേശിച്ചാണ്. ശമന്ദമം എന്നൊക്കെ പറയുന്നത് തികച്ചും അസംബന്ധമാണ്. ഇതൊക്കെ ശീലിക്കുന്നവരിൽ മനസ്സിന് സംഘർഷമുണ്ടാകും, മാനസിക വികലതകൾ ഉണ്ടാകും. യമം നിയമം ആസനം എന്നെല്ലാം പറയുന്നത് ആത്മീയ സാധനകളെ അല്ല. അതുകൊണ്ടെന്താണ്, സഹജമായ വാസനകൾ എങ്ങനെയാണോ അതിനനുസരിച്ച് മനുഷ്യൻ ജീവിച്ചോളുക എന്നാണ്. തന്റെ മനസ്സിൽ എന്ത് തോന്നുന്നു അത് അനുസരിച്ച് പ്രവർത്തിച്ചോളുക. ശാസ്ത്രങ്ങളും ഒന്നും യാതൊരു തരത്തിലുള്ള നിയമങ്ങളും വ്യക്തിക്കോ സമൂഹത്തിനോ കൽപ്പിക്കാൻ പാടില്ല. എല്ലാ നിയമങ്ങളും അവനവൻ കൽപ്പിക്കുന്നതായിരിക്കും, സ്വതന്ത്രനായിരിക്കും. എന്നുവെച്ചാൽ മനുഷ്യൻ ആദ്യകാലത്ത് ഈ മരഞ്ചാടിയായി നടന്ന കാലത്ത് എങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിക്കണമെന്നാണ്. എന്നുവെച്ചാൽ സഹജവാസനയ്ക്കനുസരിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞാൽ അതാണ്, കുരങ്ങനായിരുന്ന സഹജവാസനയ്ക്ക് അനുസരിച്ച് ജീവിക്കുന്ന കുരങ്ങനാണ്. അപ്പോൾ അതുപോലെ മനുഷ്യൻ ജീവിച്ചുകൊണ്ടെന്നാണ്. യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും സമൂഹം വ്യക്തിക്ക് കൽപ്പിക്കാൻ പാടില്ല, അതിന് യാതൊരു ശാസ്ത്രങ്ങളും സ്മൃതികളും ഗ്രന്ഥങ്ങളും ഒന്നും പാടില്ല. അപ്പോൾ സഹജമായി ജീവിച്ചു കഴിഞ്ഞാൽ വളരെ ആനന്ദമായിരിക്കും എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഈ സഹജമായി ജീവിച്ച ആനന്ദം ഉണ്ടാക്കിയ അസ്വസ്ഥതകളാണ് പിന്നീട് മനുഷ്യൻ ജീവിതത്തിലെ നിയമങ്ങൾ ഉണ്ടാക്കാൻ ഓരോരുത്തർ പ്രേരിപ്പിച്ചത്. ആ കാര്യമൊക്കെ വിട്ടുപോകും. മനുഷ്യനെ എത്രയോ മനുഷ്യന്റെ ചിന്തകൾക്കും വാക്കിനും പ്രവർത്തിക്കും എല്ലാം നിരന്തരമായ പരിണാമങ്ങൾ സംഭവിച്ച് അനേകം പേര് ചിന്തിച്ചാണ് മനുഷ്യന്റെ ജീവിതത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചത്. അത്തരം നിയമങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിട്ട് അരാജകത്വത്തിലേക്ക് വീണ്ടും പോകണമെന്നാണ്, സഹജവാസനകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് പറയുന്നവരുണ്ട് ഇന്നത്തെ ചാർവാകന്മാർ. അപ്പോൾ ഈ അതിൽ വരുന്ന ഒരു തകരാർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചിന്തിക്കുന്നവർ ഒരു കാര്യം ആലോചിക്കുന്നില്ല, സഹജവാസന അനുസരിച്ച് ഒരു പ്രാണിയും ജീവിക്കാൻ വേണ്ടി ആരും ഉപദേശിക്കേണ്ട കാര്യമില്ല. സഹജവാസന അനുസരിച്ച് ജീവിക്കുന്നത് ആരും ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ജനിക്കുമ്പോൾ ആരും വസ്ത്രം കൊണ്ടുവരുന്നില്ല. അപ്പോൾ അവിടെ മുതലേ വീണ്ടും പൂർവ്വാവസ്ഥയിലേക്ക് പോകണം, പുരങ്ങനെ പോലെ ജീവിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും വേണ്ട, ഏതൊരു തരത്തിലുള്ള സാധനങ്ങളും വേണ്ട, എന്താണ് ഫ്രീ ആയിട്ട് അങ്ങ് ജീവിച്ചേക്കുക എന്നാണ് പറയുന്നത്. ഇതെന്താണ് ചാരുവാക്കാണ്? കേൾക്കുമ്പം വളരെ രസകരമായിട്ട് തോന്നും, പെട്ടെന്ന് തോന്നും. എങ്ങനെയുള്ളവർക്ക് തോന്നും? ഇതുപോലെയുള്ള ചിന്തിക്കുന്നവർക്കല്ല, ഇതിനെക്കുറിച്ച് പറയുന്ന അവിചാരരമണീയം എന്ന് പറയും ശാസ്ത്രത്തിൽ ഇത്തരം ഉപദേശങ്ങൾ. ഗുരുവും ശിഷ്യനും ആവശ്യമില്ല, ശാസ്ത്രം ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ആ വിചാര രമണീയം, വിചാരം ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം ഇത് രമണീയമാണ്, മനോഹരമാണ്. സാമാന്യ ജനങ്ങൾക്ക് ആധ്യാത്മികമായ കാര്യങ്ങളിലോ അതീന്ദ്രിയമായ വിഷയങ്ങളിലോ ശാസ്ത്രത്തിലോ ഒന്നും പരിചയമില്ലാതിരിക്കുന്നതാണ്. അതായത് സാമാന്യ ജനങ്ങളുടെ അജ്ഞതയാണ്. ചുരുക്കി പറഞ്ഞാൽ അതാണ് ഇത്തരം ആശയങ്ങളുടെ വിജയം. ഇത്തരം ആശയങ്ങൾ സമൂഹത്തിൽ പ്രചരിക്കുന്നതിനുള്ള കാരണം എന്തുകൊണ്ടാണ്? സാമാന്യ മനുഷ്യന് ഇത്തരം ദർശനത്തെക്കുറിച്ചോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചോ ഉള്ള അറിവില്ലായ്മ. അതുകൊണ്ട് സാമാന്യ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ജീവിതത്തിൽ അരാജകത്വമാണ് ആഗ്രഹിക്കുന്നത്. അതായത് സ്വതന്ത്രമായി തോന്നുന്നത് പോലെ ജീവിക്കുക, സഹജ വാസനകൾക്കനുസരിച്ച് ജീവിക്കുക. അപ്പോൾ അതിന് അവൻ വിവരമുണ്ടെന്ന് ധരിക്കുന്ന ഒരാളിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സന്തോഷമായി, അരാജകത്വം പൂർണ്ണമാകും. അപ്പോൾ ഇത് മനുഷ്യൻ ഒരു കാലത്ത് പരീക്ഷിച്ച് കളഞ്ഞതാണ്. പണ്ട് മൃഗങ്ങളെപ്പോലെ ജീവിച്ചിട്ട് അതുകൊണ്ട് ഗുണമില്ലാന്ന് മനസ്സിലാക്കിയിട്ടാണ് പിന്നീട് അവൻ ജീവിതത്തിൽ നിയന്ത്രണങ്ങളും നിയമങ്ങളും ഒക്കെ കൊണ്ടുവന്നത്. അതിനെയാണ് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത്. ആ സംസ്കാരത്തെയാണ്, സഹജമായിട്ടുള്ളത് സംസ്കാരമല്ല, സഹജമായിട്ടുള്ളത് പ്രാകൃതമാണ്, സംസ്കൃതമല്ല. അപ്പോൾ പ്രാകൃതമായ വാസനകളല്ല ജീവിതത്തെ നയിക്കേണ്ടതെന്ന് മനുഷ്യൻ അവൻ്റെ അനുഭവങ്ങളിലൂടെ പഠിച്ചതിന് ശേഷമാണ് അവനെ തന്നെ സംസ്കരിച്ചത്. ആ മനുഷ്യ സംസ്കാരത്തിന് വേണ്ടിയിട്ടാണ് നിയമങ്ങളുണ്ടായത്. ആ നിയമങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ ഇത്രയെങ്കിലും സംസ്കരിക്കപ്പെട്ടത്. ഇല്ലെങ്കിൽ പണ്ട് കാട്ടിലൊക്കെ പരസ്പരം കടിച്ചു തിരുത്തുന്നു നരഭോജികളായി കഴിഞ്ഞിരുന്നവരാണ്, പറയുന്നില്ല, പുരാണങ്ങളൊക്കെ പറയുന്നില്ല, രാക്ഷസന്മാർ മനുഷ്യരെ തന്നെ നമ്മുടെയൊക്കെ അപ്പുപ്പന്മാരായിരുന്നു. അങ്ങനെ ജീവിച്ചവരാണ് പിന്നീട് സംസ്കരിക്കപ്പെട്ടു. ആ സംസ്കരിച്ച അവൻ എന്താണ് സംസ്കരിച്ചത്? ശാസ്ത്രം, അറിവുള്ളവരുടെ ഉപദേശിച്ചു. അപ്പം ആ ശാസ്ത്രങ്ങളെല്ലാം പറയുന്നതെല്ലാം മനുഷ്യന് ടെൻഷൻ ഉണ്ടാക്കുന്നതാണ് എന്നെല്ലാം പുതിയൊരു ശാസ്ത്രം അവതരിപ്പിച്ചിട്ട് ഈ അരാജക ഗുരുക്കന്മാർ സമൂഹത്തെ വാസ്തവത്തിൽ വഴിതെറ്റിക്കുകയായിരുന്നു. ഇത് സമൂഹത്തിന്റെ അജ്ഞതയാണ് ഇവരുടെ ഏറ്റവും വലിയ ആയുധം. അപ്പം അങ്ങനെ പറയുന്നവരുമുണ്ട്. ഈ ചാർവാകന്മാർ പണ്ടുകൊണ്ട് ഇന്നുകൊണ്ട് സാന്ദർഭ്യമായിട്ട് കാരണം ഇവരെ കുറിച്ച് ഇത്തരം ആശയങ്ങളെ കുറിച്ചൊക്കെ ആൾക്കാർ ഒന്ന് ചോദിക്കും. അങ്ങനെ ഇത് കേട്ടുള്ള അറിവേ ഉള്ളൂ, അതാ ഈ ഗുരുക്കന്മാരുടെ ഒന്നും ശിഷ്യനല്ല ഞാൻ. പിന്നെ ആൾക്കാർ ഒന്ന് ചോദിക്കും, അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ആള് ഇന്നത് ചെയ്യണം, ധ്യാനിക്കുന്ന അപകടമാണ്, ജപിക്കുന്നത് ഗുണമില്ല, അത് മെക്കാനിസമാണ്, അതാണ് ഇതാണ് മറ്റു മറിച്ചെന്നൊക്കെ പറഞ്ഞ് അവരുടെ ചില ഭാഷകളുമുണ്ട്. ഇങ്ങനെയൊക്കെ കേട്ടുള്ള അറിവേ എനിക്ക് ഇവരെ കുറിച്ചുള്ളൂ, ചാർവാകന്മാരെ കുറിച്ച്. പക്ഷെ പഴയ ചാർവാകന്മാരെ കുറിച്ച് ശരിക്കും പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായി, തിരിച്ചറിയാൻ പറ്റി. അതാണല്ലോ ഇത് പറയാറല്ലേ, പുതിയ കുപ്പിയിൽ പഴയ വീഞ്ഞെന്ന് ഒരു പഴഞ്ചനുണ്ടല്ലോ. അപ്പോൾ സാധനം അതാണല്ലോ ഈ പുതുതായി കൊണ്ടുവന്നിരിക്കുന്നത് എന്നും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആണ് അതിനെ കൂടെ ഒന്ന് പരാമർശിച്ചത്. ഇതൊന്നും ആവശ്യമില്ല എന്ന് പറയുന്നവരുണ്ട്, ഇതൊക്കെ ടെൻഷൻ ഉണ്ടാക്കുന്നു, ഫ്രീ ആയിട്ട് ജീവിക്കുക, ഇതൊന്നും വേണ്ട. അത് ഏറ്റവും അപകടകരമായ ചിന്തയാണ്. എന്തുകൊണ്ടത് ഇല്ല? കാരണം മനുഷ്യന്റെ സഹജമായ വികാരങ്ങൾക്ക് അതിരില്ല. ഇച്ഛ ആഗ്രഹം തന്നെ എടുക്കാം, ആഗ്രഹം അതിനൊരിക്കലും സഹജമായി വരുമ്പോൾ അതിന് അതിരുകളൊന്നുമില്ല. മനുഷ്യൻ എന്തും ആഗ്രഹിക്കാം. ആഗ്രഹമാണ് പ്രവൃത്തിയെ നിയന്ത്രിക്കുന്നതെന്ന് വന്നു കഴിഞ്ഞാൽ, ധർമ്മമോ നീതിബോധമോ ആചാര്യന്മാരോ അവരുടെ ഉപദേശങ്ങളോ അല്ല പ്രവൃത്തിയെ കാരണം പറഞ്ഞല്ലോ, ജാനാതി ഇച്ഛതി യഥതെ, അറിയുന്നു ഇച്ഛിക്കുന്നു പ്രവർത്തിക്കുന്നു. ഒരുവന്റെ ആഗ്രഹമാണ് അവന്റെ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്നതെങ്കിൽ അവൻ എന്താഗ്രഹിക്കുന്നതും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം വ്യക്തിക്ക് കിട്ടിക്കഴിഞ്ഞാൽ സമൂഹ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യന് ദുസ്സഹമായി തീരും. കാരണം അവന്റെ സ്വാർത്ഥത, അവന്റെ എത്രയോ ദുർവികാരങ്ങളുണ്ട്. ഇതിനെയെല്ലാം പോഷിപ്പിക്കുന്നതിന് വേണ്ടി ഇവന്റെ ആഗ്രഹത്തെയും പ്രവൃത്തിയും ഇവൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ മനുഷ്യന് ജീവിക്കുന്നത് വളരെ ദുസ്സഹമായി തീരും. അതുകൊണ്ട് സഹജവാസനകൾ ഒരിക്കലും, സഹജവാസനകളെ പോഷിപ്പിച്ച് മനുഷ്യന് ജീവിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് നിയന്ത്രണങ്ങൾ വന്നത്. അപ്പോൾ സ്വാർത്ഥതയ്ക്ക് അവിടെ കൂടുതൽ സ്ഥാനം വരും, മനുഷ്യ ജീവിതം കുഴപ്പത്തിലായിത്തീരും. അതുകൊണ്ട് അത്തരം ചിന്താഗതികൾ ഒരിക്കലും അതെന്തോ മഹത്തരമായ കാര്യങ്ങളാണ് പറയുന്നതെന്ന് വിചാരിച്ച് ആത്മീയ സാധകന്മാർ ഒരിക്കലും അതിൽ പെടരുത്. പിന്നെ അത്തരം ചിന്തകൾ ആവശ്യമുള്ളവർ കാണും. എങ്ങനെയാണ് ജീവിതകാലം മുഴുവൻ നേരും നിറയുമില്ലാതെ ജീവിച്ച് ജീവിതം തന്നെ സ്വയം നശിപ്പിച്ച മനുഷ്യർ കാണും. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ പിന്നീട് ധർമ്മബോധത്തെയോ ശാസ്ത്രത്തെയോ ഒന്നും അവർക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അരാജകത്വവാദം ചിലപ്പോൾ അവർക്ക് കുറച്ച് സമാശ്വാസം കൊടുത്തിരിക്കും. അതായത് താൻ ഇതുവരെ ചെയ്തതൊക്കെ ശരി തന്നെ എന്നുള്ളൊരു ബോധം ഉണ്ടായിക്കൊള്ളും, കുറ്റബോധം ഉണ്ടാകാതിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന അരാജകത്വവാദം, അപ്പോൾ തെറ്റും ശരിയോ എന്നുള്ള ബോധമാണ് മനുഷ്യനെ അസ്വസ്ഥമാക്കുന്നു എന്നാണ് അരാജകവാദികൾ പറയുന്നത്, ചാർവാകന്മാർ പറയുന്നത്. പുണ്യപാപ ചിന്ത പാടില്ലെന്നാണ്. പുണ്യവും പാപവും ചിന്തിക്കണ്ട, നീ ചെയ്യുന്നത് നിനക്ക് തോന്നുന്നതൊക്കെ നിനക്ക് ശരിയെന്ന് അങ്ങനെ അങ്ങ് ജീവിച്ചോളാനാ പറയുന്നു. അപ്പോ ഇത് അങ്ങനെയാണ് ഇതുവരെ ജീവിച്ചത്. ഒരുത്തൻ ഇതുവരെ അങ്ങനെ ജീവിച്ചു, പുണ്യവും പാപവും എന്തെന്ന് അന്വേഷിക്കാതെ അവൻ ജീവിച്ചു. അപ്പൊ ജീവിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും അവന് അതിനെക്കുറിച്ചുള്ള ബോധമുണ്ടായാൽ ദുഃഖം വരും. അപ്പോ ആ വരുന്നവർ ചിലപ്പോൾ അവൻ തിരിഞ്ഞ് ചിന്തിക്കും. ആ സമയത്താണ് ഈ ചാർവാകൻ വന്നിട്ട് ഉപദേശിക്കുന്നത്, എന്താണ് അങ്ങനെ നീ ചിന്തിക്കണ്ട, അതിൽ യാതൊരു കാര്യവുമില്ല, നേരെ മുമ്പോട്ട് പോക്കോ എന്ന് പറയും. അപ്പോൾ പിന്നെ അവന് സമാധാനമായി, ശരി താൻ ഇതുവരെ അവന് സമാധാനമായി, ശരി താൻ ഇതുവരെ ജീവിച്ചത് തന്നെയാണ് ശരി, ഇനി അവിടെ ധർമ്മബോധം കൊണ്ടുവരണ്ട, പുണ്യത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊന്നും വരണ്ട എന്ന് വിചാരിച്ച് അവനൊരു ആശ്വാസം വരും. അല്ലാതെ നേരെ ജീവിക്കുന്നവൻ ഇത് സഹായിക്കത്തില്ല. കാരണം നമ്മുടെ ശാസ്ത്രങ്ങൾ നിർദ്ദേശിക്കുന്ന എന്താണ്? ആ ജീവനെ ഊർധ്വമുഖമാക്കുന്നതിന്, അതായത് അവനെ മേലോട്ട് നയിക്കുന്നതിനുള്ള ഉപായങ്ങളാണ് നിർദ്ദേശിക്കുന്നത്, അധപ്പതിപ്പിക്കാനുള്ള ഉപായങ്ങളല്ല. നമ്മുടെ ബുദ്ധിക്ക് നല്ല ഉന്മേഷത്തെ ഉണ്ടാക്കുന്ന ഈ പറയുന്ന മോക്ഷശാസ്ത്രത്തിൽ വ്യക്തമായ ലക്ഷ്യബോധം, വ്യക്തമായിട്ടുള്ള ദിശാബോധം തരുന്ന ആശയങ്ങളാണ് നമുക്ക് തരുന്നത്. ഇത്തരം ചിന്തകൾക്കുള്ളതെല്ലാം അവിടെ പണ്ടേ നിഷേധിച്ചാണ്, ഇതെല്ലാം പൂർവപക്ഷങ്ങളാണ്. ആത്മീയ സാധകനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ആശയങ്ങളെല്ലാം അരാജകത്വവാദം, ചാർവാകം എന്നൊക്കെ പറയുന്ന പൂർവപക്ഷമാണ്, തള്ളിക്കളയേണ്ടതാണ്, ഒരിക്കലും സ്വീകരിക്കേണ്ടതല്ല, ഹേയങ്ങളാണ്. ഹേയം ഉപാധേയം, അങ്ങനെ ശാസ്ത്രത്തെ രണ്ടായി തിരിക്കും. ഉപാധേയമായ ശാസ്ത്രവും ഹേയമായ ശാസ്ത്രവുമുണ്ട്. ചാർവാകാദി ശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത് ഹേയമാണ്, ഉപേക്ഷിക്കേണ്ടതാണ്. അത് ആധുനിക ചാർവാകനായാലും ശരി, പ്രാചീന ചാർവാകനായാലും ശരി, അത് ഉപേക്ഷിക്കണം. ഹേയമായതിനെ മാത്രമേ സ്വീകരിക്കാവൂ. ഇതിനെക്കുറിച്ച് ശരിയായിട്ടുള്ളതിനെ അറിഞ്ഞില്ലെങ്കിൽ തെറ്റായിട്ടുള്ളതിന് ചിലപ്പോൾ താല്പര്യം തോന്നിപ്പോകും. അപ്പൊ നമ്മുടെ ശാസ്ത്രം അതല്ല പറയുന്നു, അങ്ങനെ ശരിയായ വഴിക്ക് നയിക്കുകയാണ്. അതിന് മനുഷ്യനെ ഊർധ്വമുഖമാക്കി എന്നുവെച്ചാൽ അവന്റെ ജീവനെ ഉദ്ധരിച്ച് പരമാത്മാവിൽ എത്തിക്കുന്നതിനുള്ള ഉപായങ്ങളാണ് ഇവിടെ നമ്മുടെ പ്രാചീന ആചാര്യന്മാർ സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ പറയുന്ന ശമം ദമം അല്ലെങ്കിൽ യമനിയമങ്ങൾ, ബ്രഹ്മചര്യം പോലെയുള്ള എല്ലാ എന്താണ് അവനെ ഉയർത്തുന്നതാണ്, അതെല്ലാം അവനെ മുന്നോട്ട് നയിക്കുന്നതാണ്. അത് ജീവിതത്തിൽ കുറേയൊക്കെ പരിശീലിക്കുകയും വൈഷമ്യമുള്ളതാണ്, അത് ശരിയാണ്. ഇത് പരിശീലിക്കുന്നതിന് കുറച്ച് വൈഷമ്യമുണ്ട്, പക്ഷെ അതുകൊണ്ട് വൈഷമ്യമുള്ളതുകൊണ്ട് അത് പ്രയോജനമില്ലാത്തവയല്ല. ജീവിതത്തിൽ അതൊക്കെ കുറച്ച് പരിശീലിച്ച് നോക്കുന്നവർക്ക് അതിന്റെ പ്രയോജനം മനസ്സിലാകും. അതിന് വഴിതെറ്റൽ സംഭവിക്കാതിരിക്കാൻ ആത്മീയ സാധകന്മാര് വളരെ ശ്രദ്ധിക്കണം. ഒരുപാട് പേര് ചാർവാകന്മാരെ കൂടെ പോയി നശിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ ശ്രമിക്കണം. നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്ന നമുക്ക് ശരിയായ ദിശാബോധം തരുന്ന ഉപദേശങ്ങൾ നമ്മൾ സ്വീകരിക്കും. അപ്പോ ഈ സാധന ചതുഷ്ടയ സമ്പത്തി ഇതെല്ലാം ജീവിതത്തിന് നേരത്തെ അറിഞ്ഞ് സ്വീകരിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വളരെ നല്ല കാര്യം. കൂടുതൽ ഈ സംസാരത്തിന്റെ മാലിന്യങ്ങളെല്ലാം പറ്റുന്നതിന് മുമ്പ്, പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ കഴുകിക്കളയാൻ വളരെ പ്രയാസമാണ്. അതിനു മുമ്പ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ജീവിതത്തെ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ആചാര്യസ്വാമികൾ തന്നെ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്, സ്വസ്ഥേ ദേഹേ, ശരീരം വളരെ സ്വസ്ഥമായിരിക്കുമ്പോൾ വേണം ഈ സാധനങ്ങളെല്ലാം തുടങ്ങേണ്ടത്. പടുഷു കരണേഷു എന്നാണ്, ഈ കരണങ്ങളെല്ലാം നല്ല സമർത്ഥങ്ങളായിരിക്കുന്നു, അതായത് ഇന്ദ്രിയങ്ങൾ. കണ്ണിന്റെ കാഴ്ച നശിച്ച് ചെവി മന്ദമായി, അതിനുശേഷം പിന്നീടൊന്നും ചെയ്തിട്ട് കാര്യമില്ല. സ്വസ്ഥയെ ദേഹേ പടുഷു കരണേഷു, ദേഹം സ്വസ്ഥമായിരിക്കുമ്പോഴും ഈ ഇന്ദ്രിയങ്ങളെല്ലാം നല്ല ശക്തമായിരിക്കും, അതിന് പ്രവർത്തിക്കാനുള്ള പൂർണ്ണമായ ആരോഗ്യങ്ങൾ ഇതിനെല്ലാം ഉണ്ടായിരിക്കുമ്പോഴും എന്നാണ്. ആലയേ ശ്രീ സമൃദ്ധേ എന്നാണ്. ആലയം എന്ന് പറയുന്നത് വീടെന്നുള്ള അർത്ഥമുണ്ട്, ഈ ശരീരം എന്നുള്ള അർത്ഥമുണ്ട്. ഈ ശരീരം ശ്രീ സമൃദ്ധമായിരിക്കും, ഈ ശരീരം ഐശ്വര്യപൂർണമായിരിക്കുമ്പോഴും നടത്തും. ഈ ശരീരം എപ്പോഴാണ് ഐശ്വര്യപൂർണമായിരിക്കുന്നത്? കൗമാരാന്തേ, കൗമാരത്തിന്റെ കൗമാരം വരെ എന്ന് പറയുമ്പോൾ വിവേകം അവിടെ സ്പഷ്ടമാകുന്നില്ല, ബാല്യമായിട്ട് ഉൾപ്പെടുത്താം. അവിടെ ധർമാധർമ്മ ബോധം വരുന്നില്ല, വിവേകം പ്രവർത്തിക്കുന്നില്ല, ഇന്ദ്രിയങ്ങൾക്ക് ശരിയായിട്ടുള്ള വളർച്ച വന്നിട്ടില്ല. അതുകൊണ്ട് കൗമാരാന്തേ വയസ്സി പ്രഥമേ, കൗമാരാന്ത എന്ന് പറയുന്നത് എന്താണ്? യുവത്വത്തിന്റെ തുടക്കത്തിൽ, യുവത്വം ആരംഭിക്കുന്ന സമയത്ത് തുടങ്ങണമെന്ന് ആണ് കൗമാരാന്തേ വയസ്സി പ്രഥമേ. കഥമപ്യപ്രവൃദ്ധേച്ച ദുഃഖേ, ഈ സമയത്ത് ദുഃഖങ്ങൾ ഒരു തരത്തിലും കൂടിയിട്ടില്ല. ദുഃഖങ്ങളെന്ന് പറയുന്നത് ആ യുവത്വം അങ്ങോട്ട് കൂടുതൽ യുവത്വത്തിലേക്ക് പ്രവേശിച്ച് പിന്നെ ഗാർഹസ്ഥ്യത്തിലേക്കൊക്കെ തിരിയുമ്പോഴാണ് മനുഷ്യന് ദുഃഖങ്ങളുണ്ടാവുന്നത്. അതിനു മുമ്പേ ഇത് തുടങ്ങിക്കൊള്ളണമെന്നാണ്. കഥമപ്യപ്രവൃത്തി

0: ബുദ്ധേ അപ്രവൃദ്ധേ ച ദുഃഖേ. ഒരു തരത്തിലും ദുഃഖങ്ങൾ തന്നെ ബാധിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ്. പ്രായമുള്ളവർക്ക് പ്രയാസം തോന്നരുത്. ഇത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആചാര്യസ്വാമികളാണ് പറഞ്ഞിരിക്കുന്നത്. നിരാശപ്പെടണ്ട, ഇത്തവണ നടന്നില്ലെങ്കിൽ ഇനി അടുത്ത് വരുന്നുണ്ട്, വീണ്ടും ഇതൊക്കെ ആരംഭിക്കും, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇപ്പൊ ഇത് സംസ്കാരം ഇരുന്ന
1: ഓം നമശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമശിവായ.

വിശേഷ വിദ്യാർത്ഥനം യഥാ ദർശപൂർണമാസാദിക്കേവം ഫലാവിശിഷ്ടൈക കർത്തവ്യതാവേവം കർമ്മ പ്രയുക്തം കാര്യേതേ അലൗകികം വസ്തു പ്രത്യക്ഷാദ്യവിഷയം യഥാഭൂതം യഥവാക്യേരികാപ്യത്തെ കഥാപരമാശ്വരദേവതാദി വസ്തു വസ്തുലാദിധർമ്മകം അശ്വനയാദ്യതീതം ചേത്യവുമാതി വിശിഷ്ടമിതി വേദവാക്യരേവ ജ്ഞാപ്യതേതി അലൗകികത്വാത് തഥാഭൂതമേവ ഭവിതും അർഹതീതി. ക്രിയാർത്ഥൈർവാക്യൈർജ്ഞാനവാക്യാനാം ബുദ്ധ്യുത്പാദകത്വേ വിശേഷമസ്തി അനിശ്ചിത വിപരീസ്തവ പരമാത്മാദി വസ്തുവിഷയ ബുദ്ധിരുത്പത്തി. ഇതിൻ്റെ താല്പര്യത്തെക്കുറിച്ച് പറയാം. ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇത് സാധാരണ മീമാംസകർ, പൂർവമീമാംസകരെന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടരെയും പറയാം, അദ്വൈതികളെയും പറയാം, കർമ്മകാണ്ഡികളെയും പറയാം. അതുകൊണ്ടാണ് പൂർവമീമാംസ ഉത്തരമീമാംസ എന്ന് രണ്ടായി പറയും. പൂർവമീമാംസ, അതായത് കർമ്മത്തെ വേദ താല്പര്യം കർമ്മമാണ് കർമ്മഫലമാണെന്ന് കരുതുന്നവർ, അവർ അദ്വൈതത്തെ സ്വീകരിക്കാൻ അവർക്ക് പ്രയാസമുണ്ട്. അവരെന്താണ് പറയുന്നത്? കർമ്മങ്ങൾ, അതാണ് വേദത്തിൽ പ്രതിപാദിക്കുന്നത്. ഭക്ഷ്യകാരം പറയുന്നു അത് ശരിയാണ്, കർമ്മങ്ങൾ വേദത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആ കർമ്മങ്ങൾ, കർമ്മങ്ങളുടെ ഫലം എല്ലാം അലൗകികമാണ്, ലോകപ്രസിദ്ധമായ കാര്യങ്ങളല്ല, മറ്റു പ്രമാണങ്ങളിലൂടെ അറിയാമെന്നുള്ള കാര്യങ്ങളല്ല. യാഗം ചെയ്യണം, യാഗം ചെയ്താൽ സ്വർഗം ലഭിക്കും, ഇതല്ല. അതെങ്ങനെയാണോ പൂർവമീമാംസകർ സ്വീകരിച്ചിരിക്കുന്നത്, അതുപോലെ ഉത്തരമീമാംസയിലും പരമേശ്വരൻ, ദേവത തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. എങ്ങനെയാണോ നിങ്ങൾ അലൗകികമായ കർമ്മങ്ങളെയും കർമ്മഫലങ്ങളെയും, സ്വർഗം പോലെയുള്ള കർമ്മഫലങ്ങളെയും സ്വീകരിക്കുന്നത്, അതുപോലെ ഇവിടെ പരമാത്മാവ്, ബ്രഹ്മം, ദേവത തുടങ്ങിയ കാര്യങ്ങളെയും സ്വീകരിക്കണം, അതും അലൗകികമാണ്. അപ്പോൾ വേദം രണ്ടു തരത്തിലർത്ഥത്തെ ബോധിപ്പിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. ഓരോ കാണ്ഡത്തെ ലൗകികമായ വിഷയങ്ങളെ ബോധിപ്പിക്കുന്നുണ്ടെങ്കിൽ ഉത്തരകാണ്ഡത്തിലും അത് ബോധിപ്പിക്കുന്നു തന്നെ സ്വീകരിക്കുന്നു. എന്നുവെച്ചാൽ അനിശ്ചിത വിപരീസ്ഥാവ പരമാത്മാതി വസ്തു വിഷയ ബുദ്ധിരുപ്പതി. നിങ്ങൾ പറയുന്നു പൂർവകാണ്ഡത്തിൽ പറയുന്നതെല്ലാം ശരിയായ ബോധത്തെ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും അനിശ്ചിതമായ കാര്യങ്ങളല്ല, ഭ്രമാത്മകമായ കാര്യങ്ങളല്ല. വേദം അങ്ങനെ ഒരു കാര്യത്തെ ബോധിപ്പിക്കാൻ പാടില്ലല്ലോ. പരമാത്മാവ്, ദേവത തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് യഥാർത്ഥമായ ജ്ഞാനത്തെയാണ് വേദത്തിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് പറയും. ഇവിടെ നടക്കുന്ന ചർച്ച അദ്വൈതത്തിൽ വളരെ പ്രസിദ്ധമാണ്, പക്ഷേ അതേസമയം അത് ക്ലിഷ്ടവുമാണ്, ഒരുപാട് സാങ്കേതികത്വമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, എൻ്റെ സാരത്തെ മാത്രം പറയാം. അനുഷ്ഠേയ അഭാവാദയുക്തമിരിച്ച് ക്രിയാർത്ഥീർ വാക്യേർ ത്രിയംസ ഭാവന അനുഷ്ഠേയ ജ്ഞാപ്യതേ ലൗകിക്യവി തഥാ പരമാത്മാ ഈശ്വരാദി വിജ്ഞാനി അനുഷ്ഠേയം കിഞ്ചിദസ്തി അത ക്രിയാർത്ഥയേ സാധർമ്മ്യം അയുക്തമിരിച്ച്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരിടത്ത് അനുഷ്ഠേയമായി ഇന്നത് ചെയ്യണമെന്ന് പറയുന്നു, ഇവിടെ അങ്ങനെയല്ല. തത്വമസി അഹം ബ്രഹ്മാസ്മി വിജ്ഞാനമാനന്ദം ബ്രഹ്മ ചെയ്യാനൊന്നും പറയുന്നില്ല. രണ്ടിനും തുല്യ പ്രാമാണ്യം ഉണ്ടാകത്തില്ല. ഇതാണ് മീമാംസകൻ പറയുന്നത്. അതിനുള്ള ചില നിയമങ്ങൾ വരെ പറയുന്നുണ്ട്, ഭാവനയും മറ്റും. അതെല്ലാം പൂർവമീമാംസയിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. ആർത്തി ഭാവന, ശബ്ദി ഭാവന, അതിൻ്റെ അംശത്രയം തുടങ്ങിയ വിഷയങ്ങളൊക്കെ അവരോട് പരാമർശിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ ചർച്ചയുടെ ആവശ്യം നമുക്കിപ്പോൾ ഇല്ല. പക്ഷെ അതിനെ നിഷേധിക്കുന്നു. നിഷേധിച്ചിട്ട് ഭക്ഷ്യകാരൻ പറയുന്നു, ജ്ഞാനസ്യ തഥാപദാർത്ഥ വിഷയത്വ. ജ്ഞാനം ഒരു വസ്തു എങ്ങനെയാണോ അതിനെ അങ്ങനെ ബോധിപ്പിക്കുന്നു, അതാണ് ജ്ഞാനം. അവിടെ നിങ്ങൾ പറയുന്നവർ എന്തെങ്കിലും ചെയ്യാനോ ഇത് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊന്നും ബോധിപ്പിക്കുന്നില്ല. നഹി അനുഷ്ഠേയസ്യ ത്രിയംസ്യ ഭവനാഖ്യസ്യ അനുഷ്ഠേയത്വ തഥാത്വം കിം ദ്രഹി പ്രമാണ സമധികൃതത്വ തദ്വിഷയായ ബുദ്ധേഹി അനുഷ്ഠേയ വിഷയത്വ തഥാത്വം കിം ദ്രഹി വേദവാക്യജനിതത്വ. ഒരു കാര്യത്തെ സ്വീകരിക്കുക എന്താണോ പൂർവകണ്ഡത്തിൽ പറയുന്ന കാര്യങ്ങൾ, അവിടെ നിന്ന് നിങ്ങൾക്ക്
സ്വർഗത്തെക്കുറിച്ചും യാഗത്തെക്കുറിച്ചും എല്ലാം അറിയുന്നു. എന്തുകൊണ്ട്? വേദം ബോധിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഉത്തരം മീമാംസയെ സ്വീകരിക്കും. അവിടെ ബ്രഹ്മത്തെക്കുറിച്ച് പറയും, എങ്ങനെ വേദം ബോധിപ്പിക്കുന്നു എന്നുള്ളതൊക്കെ. അല്ലാതെ ഇവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ചെയ്യാനില്ലേ ആ തരത്തിലല്ല. വേദത്തിൽ നിന്നും ബോധിക്കുന്നു. അതുകൊണ്ട് വേദം പ്രമാണമായതുകൊണ്ട് പൂർവകാണ്ഡത്തെ സ്വീകരിക്കുന്നത് പോലെ ഉത്തരകാണ്ഡത്തെ സ്വീകരിക്കുക. വേദവാക്യ അധികതസ്യ വസ്തുനഃ തഥാത്യ സത്യ അനുഷ്ഠേയത്വ വിശിഷ്ടം ചെയ്ത് അനുതിഷ്ഠതി നോ ചെയ്ത് അനുഷ്ഠേയത്വ വിശിഷ്ടം നനുതിഷ്ഠതി അനുഷ്ഠേയത്വേ വാക്യപ്രമാണത്വ അനുപത്തിരി ചെയ്ത്. അപ്പോൾ ഇത്രയും മനസ്സിലാകും. വേദത്തിൽ പൂർവകാണ്ഡത്തിൽ പറയുന്നത് ചെയ്യേണ്ട കാര്യം യാഗവും പറ്റും. അത് അനുഷ്ഠേയമായതുകൊണ്ട് അതെല്ലാം ചെയ്യുക. ഉത്തരകാണ്ഡത്തിൽ ചെയ്യേണ്ടതായിട്ടൊന്നും പറയുന്നില്ല. അനുഷ്ഠേയമായിട്ട് യാഗം മറ്റൊന്നും നിർദ്ദേശിക്കുന്നു. അവിടെ എന്താണ് ചെയ്യേണ്ടതില്ല, തത്വത്തെ ഗ്രഹിച്ചാൽ മാത്രം മതി. അങ്ങനെ രണ്ടും തമ്മിലെ വ്യത്യാസം. അവിടെ മീമാംസകർ പറയുന്നു, അനനുഷ്ഠേയത്തെ വാക്യപ്രമാണത്വാനുപത്തിരിജയെന്ന അനുഷ്ഠേയത്തെ അസതി പദാർത്ഥാനസംഹതിരുപത്യതേ അനുഷ്ഠേയത് സതി താദർഥ്യന പദാനി സംഹന്യന്തി തത്ര അനുഷ്ഠേയ നിഷ്ഠം വാക്യം പ്രമാണം ഭവതി ഇതം അനേനേവം കർത്തവ്യമിതി ഇതം അനേനേവം ഇത്യവം പ്രകാരാണാം പദശതാനാമപി വാക്യത്വമസ്തി പുരിയാക്രിയത കർത്തവ്യം ഭവ്യസ്യാതി പഞ്ചമ ഇത്യവം മാദീനാം അന്യതമേ അസത്യത പരമേശ്വരാത്മ ഈശ്വരാദീനാം വാക്യ പ്രമാണത്വം പദാർത്ഥത്വേജ പ്രമാണാന്തര വിഷയത്വം അതോ അസദേവീതി ചെയ്ത്. മീമാംസകർ പറയുന്നു, അതൊന്നും ശരിയല്ല, ചെയ്യുക എന്ന് ബോധിപ്പിച്ചാൽ മാത്രമേ ആ വാക്യത്തിന് പ്രാമാണ്യമുള്ളൂ. പുരിയാക്രിയത കർത്തവ്യം ഭവി ഇങ്ങനെ അനുഷ്ഠിക്കുക, അത് ഭാഷയുടെ ചില നിയമങ്ങളൊക്കെ അനുസരിച്ച് പറയുന്നു. വാക്യങ്ങളിൽ സംഹതി പരസ്പര അന്വയത്തിലൂടെ പദങ്ങൾ അർത്ഥത്തെ ബോധിപ്പിക്കണമെങ്കിൽ കർത്തവ്യത്തെ ബോധിപ്പിക്കുന്ന ക്രിയാപദങ്ങൾ വേണം എന്ന മീമാംസകരുടെ വളരെ ജടിലമായ തർക്കങ്ങളാണ് ഇവിടെ വാർത്തകത്തിലും മറ്റും വിശദമായി ചർച്ച ചെയ്യുന്നത്. അത് മീമാംസയെക്കുറിച്ച് പരിചയമില്ലാത്തവർക്ക് അത് വളരെ ക്ലിഷ്ടമായി അനുഭവപ്പെടും, അതുകൊണ്ട് അത് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്തായാലും ക്രിയയെ കാണിക്കുന്ന പദങ്ങളുണ്ടെങ്കിലേ വാക്യത്തിന് പ്രാമാണ്യമുള്ളൂ. ഇവിടെ തത്വമസി എന്ന് മറ്റും പറയുന്നിടത്ത് അത്തരത്തിലുള്ള പദങ്ങളില്ല, അതുകൊണ്ട് ഇതൊന്നും പ്രാമാണ്യമല്ല എന്നാണെങ്കിലോ എന്നാ അസ്തിമേര് വർണ്ണചതുഷ്ടയുപേതൈത്യവുമാതവ് അനനുഷ്ഠേയേപി വാക്യദർശന നജമേരു വർണ്ണചതുഷ്ടയുപേതൈത്യവുമാതി വാക്യശ്രവണേ നിർവാദവും അനുഷ്ഠേയത്വ ബുദ്ധിരുത്പദ്യതേ തഥാ അസ്ഥിപദസഹിതാനാം.

കൂടിയ ചിത്രവർണ്ണത്തോടുകൂടിയ മേരുപർവ്വതമുണ്ട് എന്ന് പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ബോധമുണ്ടാവുന്നുണ്ടല്ലോ, അവിടെ എന്നത് ചെയ്യുക എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ കർത്തവ്യത്തെ ബോധിപ്പിക്കുന്ന ക്രിയാപദമില്ലാതെ തന്നെ ഒരു വാക്യത്തിൽ നിന്നും ജ്ഞാനമുണ്ടാകാം. അതുകൊണ്ട് തത്വമസി തുടങ്ങിയ വാക്യങ്ങളിലും നിന്നും ബോധമുണ്ടാകാം. ഈശ്വരൻ, പരമാത്മാവ്, ദേവത തുടങ്ങിയ കാര്യങ്ങളെ പ്രതിപാദിക്കുന്നിടത്തും അത്രയും മതി. അസ്ഥി എന്ന് പറയുന്ന പദം മതി, ക്രിയാപദം മതി, അതുകൊണ്ട് ബോധമുണ്ടാകും. അതുകൊണ്ടങ്ങനെ ഭാഷാ നിയമങ്ങളനുസരിച്ച് ഇത് പരമാത്മാവിനെ വേദം ബോധിപ്പിക്കുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. മേർവാദി ജ്ഞാനവത് പരമാത്മജ്ഞാനെ പ്രയോജനാഭാവ തൈക്തമിതി ചെയ്ത് അവിടെ മീമാംസകർ പറയുന്നു, ചിത്രവർണ്ണത്തോടുകൂടിയ മേരുപർവ്വതമുണ്ട്. ഇത് കേട്ടിട്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ലല്ലോ. അതുപോലെ ചെയ്യാൻ പറയുന്നില്ല, ചെയ്താൽ തന്നെ ഫലമുണ്ടെന്ന് പറയുന്നില്ല. ഇല്ലാതെ ഇവനം ബ്രഹ്മ ആത്മാവ് തുടങ്ങിയ ഇവയെക്കുറിച്ച് കേട്ടിട്ട് എന്താ പ്രയോജനം? അതിന് സമാനം പറയുന്നു, ബ്രഹ്മവിതാപ്നോതിപരം ഭിദ്യതേ ഹൃദയ ഗ്രന്ഥി ഇതി പരശ്രമണ. അതല്ല, ബ്രഹ്മനിഷത്തിൽ തന്നെ പറയുന്നു ബ്രഹ്മത്തെക്കുറിച്ച്, പരമാത്മാവിനെ കുറിച്ച് അറിഞ്ഞാൽ എന്താണ് ബ്രഹ്മവിതാപ്നോതിപരം, മോക്ഷത്തെ പ്രാപിക്കുന്നു. ഭിദ്യതേ ഹൃദയ ഗ്രന്ഥി, അജ്ഞാനം നശിക്കുന്നു. ഇങ്ങനെ ഫലത്തെയും പറയുന്നുണ്ട്. അതുകൊണ്ട് തത്വമസ്യാദി വാക്യങ്ങൾ ശ്രവിക്കുന്നതുകൊണ്ട് ഫലമുണ്ട്. സംസാര ബീജ വിദ്യാദി ദോഷം നിവൃത്തി ദർശനാച്ച്. മാത്രമല്ല, ഈ സംസാരത്തിന് ബീജമായിരിക്കുന്ന അവിദ്യാദി ദോഷങ്ങൾ ഈ തത്വജ്ഞാനം കൊണ്ട് നശിക്കുന്നു. അനന്യശേഷത്വച്ച തജ്ഞാനസ്യാദിഫാമിവ ഫലശ്രുതിയർത്ഥവാദത്വനുഭൂതി പ്രസിദ്ധ അനിഷ്ടഫല സംബന്ധശ്ച വേദാദേവ വിജ്ഞായതേ എന്ന അനുഷ്ഠേയസ എന്ന പ്രതിഷിദ്ധ വിഷയെ പ്രവൃത്ത ക്രിയ അക്കാരണ അന്യനിഷ്ഠേയമസ്തി അകർത്തവ്യത ജ്ഞാനനിഷ്ഠദൈവഹി പരമാർത്ഥ പ്രതിഷേധ വിധീനാം സ്യാ. ഇതെല്ലാം വെറും അർത്ഥവാദമാണ്, വെറുതെ സ്തുതിച്ച് പറയുകയാണ് എന്ന് കരുതിയാലോ. ബ്രഹ്മവിതാപനം, മോക്ഷം, സംസാരനാശം, ഭയനാശം, അജ്ഞാനനാശം, ഇതൊക്കെ കേവല സ്തുതിപരമാണെന്ന് പറഞ്ഞാണ് പറയുന്നതല്ല, സ്തുതിപരമല്ല. ഇവിടെ അകർത്തവ്യത ജ്ഞാനനിഷ്ഠെന്നാണ് പറയുന്നത്. സർവകർത്തവ്യശൂന്യമായ ജ്ഞാനനിഷ്ഠ ബോധിപ്പിക്കുകയാണ്. ഇതുപോലെ പ്രതിഷേധ വിധികളെപ്പോലെ, നിഷേധ വിധികളെപ്പോലെ, ശുദ്ധാർത്ഥസ്യ പ്രതിഷേധ ജ്ഞാന സംസ്കൃതസ്യ അഭക്ഷ്യ അഭുജ്യവ പ്രതിവസ്തുതി കളഞ്ച അഭ്യക്ത അന്നാദോ ഇതം ഭക്ഷ്യം അതോ ഭുജ്യം ഇതിവ ജ്ഞാനം ഉത്പന്നം തദ്വിഷയ പ്രതിഷേധജ്ഞാന സ്മൃത്യ ബാധ്യത. ഏതുപോലെ പറയും, വേദത്തിലെ നിഷേധജ്ഞാനം പോലെയാണ്. ഒരാൾക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്, അയാൾ ഭക്ഷിക്കാൻ തയ്യാറായി, പക്ഷേ അയാളുടെ മുമ്പിൽ കിട്ടിയത് വിഷമാണ്, കളഞ്ച ഭക്ഷണം. വിഷമാണെങ്കിൽ നിഷിദ്ധമായ ആഹാരമാണ്, അല്ലെങ്കിൽ അഭിശപ്തമായ ആഹാരമാണ്. അങ്ങനെയുള്ള ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവൻ്റെ മനസ്സിൽ വരുന്നു, ഇത് കഴിക്കാൻ പാടില്ലാത്തതാണ്. ഉടനെ എന്ത് ചെയ്യുന്നു? ആ പ്രതിഷേധ ജ്ഞാനം കൊണ്ട് അയാൾ ആ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറുന്നു. അതുപോലെ ഇവിടെ സംഭവിക്കാം. അകർത്തവ്യത ജ്ഞാനനിഷ്ഠ കർത്തവ്യ കർമ്മങ്ങളിൽ നിന്ന്, യാഗാദികളിൽ നിന്ന് പിന്മാറുന്നു. ഇതിൻ്റെ ദോഷത്തെ മനസ്സിലാക്കുന്നിട്ട് മൃഗതൃഷ്ണികായമിവ ഹേയജ്ഞാനം തദ്വിഷയ യാഥാത്മ്യ വിജ്ഞാനേന തസ്മിൻ ബാധ്യതയെ സ്വാഭാവിക വിപരീത ജ്ഞാന അനർത്ഥകരി തദ്ഭക്ഷണം ഭോജന പ്രവർത്തന ഭൂതി. മൃഗതൃഷ്ണിക കാണുന്നു, അത് വെള്ളമാണെന്ന് ധരിക്കുന്നു. ഉടനെ മറ്റൊരാൾ പറയുന്നത് വെറും പ്രകാശമാണ്. അപ്പോൾ വളരെയധികം ദാഹമുണ്ട്, ദാഹിച്ച് മരിക്കാൻ പോകുന്നവനാണെങ്കിൽ എന്ത് ചെയ്യുന്നു? അതിൽ അതിൻ്റെ പിറകെ പോയാൽ അത് അനർത്ഥമാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്മാറും. അതുപോലെയാണ് ഇവിടെ ഈ കർമ്മങ്ങൾ, കർമ്മങ്ങളുടെ ഫലങ്ങൾ ഇത് സംസാരത്തിന് കാരണമാണ് എന്നറിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറും. ഇവിടെ പ്രവൃത്തി സംഭവിക്കുന്നില്ല, നിവൃത്തി. അതാണ് അകർത്തവ്യ ആത്മനിഷ്ഠ എന്ന് പറയുന്നത്. വിപരീത ജ്ഞാന നിമിത്തായ പ്രവൃത്തി നിവൃത്തിരേവൻ അവനറിയത്ന കാര്യ തദ്ഭാവേ തസ്മാം പ്രതിഷേധ വിധീന വസ്തു യാഥാത്മ്യജ്ഞാന നിഷ്ഠത ഏവ ന പുരുഷ വ്യാപാര നിഷ്ഠത ഗന്ധോപ്യസ്. എന്ന് പറഞ്ഞല്ലോ, എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലേ ആ വാക്യത്തിന് പ്രാമാണ്യമുള്ളൂ, ഫലമുള്ളൂ എന്നല്ല. ചെയ്യരുതെന്ന് പറഞ്ഞാലും അതിന് പ്രാമാണ്യമുണ്ട്, ഫലമുണ്ട്. അതാണിവിടെ ഇന്ന കളഞ്ചം പക്ഷേ

0: വിഷം കലർന്ന ഭക്ഷണം കരുത് അല്ലെങ്കിൽ നിഷിദ്ധമായ അന്നം കഴിക്കരുതെന്ന് വേദം വിധിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രയോജനമാണ്, ഒരുപാട് അനർത്ഥങ്ങളിൽ നിന്നവൻ നിവർത്തിക്കുന്നു. അതുപോലെ ഇവിടെ പരമാത്മജ്ഞാനനിഷ്ഠ അവന് അനർത്ഥത്തിന് ഹേതുവായിരിക്കുന്ന കർമ്മങ്ങളിൽ നിന്നും വൈദിക കർമ്മങ്ങളിൽ നിന്നും അവന് മോചനം കിട്ടുന്നു, സംസാരത്തിൽ നിന്നവൻ മുക്തനാകുന്നു. അതുകൊണ്ട് ഈ രണ്ട് ഭാഗത്തിനും തുല്യമായ പ്രാമാണ്യമുണ്ട്. പൂർവ്വകാന്ഡത്തെ നിങ്ങൾ അംഗീകരിക്കുന്നത് പോലെ തന്നെ ഉത്തരകാന്ഡത്തെ സ്വീകരിക്കണം എന്നാണ്. തഥൈഹാവി പരമാത്മാദി ആധാത്മജ്ഞാന വിധീന താവന്മാത്ര പര്യവസാദന പര്യവസാനവിജ്ഞാന സംസ്കൃത തദ്വിപരീതാർത്ഥജ്ഞാന നിമിത്താനാം പ്രവൃത്തിനാം അനർത്ഥാർത്ഥത്വേന ന്യായമാനത്വ. അതുകൊണ്ട് ഇവിടെ പരമാത്മ ജ്ഞാനമുണ്ടാകുമ്പോൾ, സ്വസ്വരൂപ ജ്ഞാനമുണ്ടാകുമ്പോൾ പിന്നെ വേറൊന്നും അവിടെ കർത്തവ്യമായിട്ടൊന്നും തന്നെ ശേഷിക്കുന്നില്ല. താപന്മാത്ര പരിവസാദനത, അവൻ കേവലം ജ്ഞാനനിഷ്ഠനായിത്തീരുന്നു, ആ തത്വജ്ഞാന നിഷ്ഠനായിത്തീരുന്നു. അവന് പിന്നീട് വൈദിക കർമ്മങ്ങളുടെ അനുഷ്ഠാനത്തിനോ അല്ലെങ്കിൽ അതിൻ്റെ ഫലത്തിനോ, ഫലത്തിൽ താല്പര്യമുണ്ടാണ് ഉള്ളതുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. ഫലത്തിൽ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഇതിനെല്ലാം ചെയ്യുന്നു, അവൻ ചെയ്യുന്നില്ല. താവൻ മാത്ര പര്യവസാനത. അതുകൊണ്ട് ആ തദ്വിജ്ഞാന സംസ്കൃതം, പരമാത്മജ്ഞാനം കൊണ്ട് സംസ്കരിക്കപ്പെട്ടവൻ, അവൻ അതിന് വിപരീതമായ ജ്ഞാനം കൊണ്ടുവരുന്ന സർവകർമ്മങ്ങളിൽ നിന്നും പിന്മാറുന്നു. പിന്നീട് അവൻ കർമ്മം ചെയ്ത് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. പരമാത്മാതി ഈ ആധാത്മജ്ഞാന സ്മൃതി സ്വാഭാവിക തന്നിമിത്ത വിജ്ഞാനി ബാധിതെ അഭാവ സ്യാർ. അതുകൊണ്ട് അവൻ പ്രവൃത്തിക്ക് കാരണമായിരിക്കുന്ന ജ്ഞാനങ്ങളെല്ലാം അറിവെല്ലാം അവനെ സംബന്ധിച്ച് അസ്തമിക്കുന്നു. അങ്ങനെ ഞാൻ കർത്താവാണ്, യാഗം ഉപകരണമാണ്, സ്വർഗം ബലമാണ്, കർമ്മത്തിൻ്റെ ഇതി കർത്തവ്യത, ഇതിന്നെ ഇന്ന ഇന്ന തരത്തിലൊക്കെ ചെയ്യണം, ഈ ജ്ഞാനങ്ങളെല്ലാം അവനെ സംബന്ധിച്ച് ബാധ്യപ്പെടുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? കാരണം വേദാധ്യയനം ചെയ്തവൻ അവനാദ്യം പൂർവ്വ കണ്ഡത്തെക്കുറിച്ച് വിചാരം ചെയ്യുന്നു, പൂർവ്വമീമാംസ. അതിൽ നിന്നവന് ശരിയായ കർമ്മത്തെക്കുറിച്ചും അതിൻ്റെ ഫലത്തെക്കുറിച്ചും ജ്ഞാനമുണ്ടാകുന്നു. കർമ്മം ചെയ്യേണ്ട രീതികളെക്കുറിച്ച് അറിയുന്നു. ഇതെല്ലാം ആ പരമാത്മജ്ഞാനം കൊണ്ട് ബാധിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ അവന് പിന്നീട് അത്തരം കർമ്മങ്ങളൊന്നും ശേഷിക്കുന്നില്ല. അതിന് കളഞ്ചാതിപക്ഷണേ അനർത്ഥാർത്ഥത്വ വസ്തു യാഥാത്മ്യജ്ഞാന സ്മൃത്യ സ്വാഭാവിക തദ്ഭക്ഷിത്വാദി വിപരീതജ്ഞാനെ നിവർത്തി തദ്ഭക്ഷണാദ്യ അനർത്ഥ പ്രവൃത്തി അഭാവത് പ്രതിഷേധ വിഷയത്വ ശാസ്ത്രവിഹിത പ്രവൃത്തി അഭാവവും യുക്ത ഇതി ചെയ്ത് പറയുന്നു. നിങ്ങൾ ഈ രണ്ട് പറയുന്നത് ശരിയല്ല, മീമാംസകൻ വിടുന്നില്ല. അവർ പറയുന്നു എന്നാ കളഞ്ചം ഭക്ഷേ വിഷം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്മാറുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, സ്വർഗകാമ യജേത ചെയ്യാൻ പറയുകയാണ്. രണ്ടിനെയും ഒരുപോലെ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? ഒരിടത്ത് അരുതെന്ന് പറഞ്ഞു നിന്നൊരാൾ പിന്മാറുന്നു, അത് മനസ്സിലാക്കാം. അതുകൊണ്ട് ചെയ്യാൻ പറഞ്ഞു നിന്ന് എങ്ങനെ പിന്മാറും? രണ്ടും ഒരുപോലെ എങ്ങനെയാകും എന്ന് ചോദിക്കുകയാണെങ്കിലോ, നാം വിപരീത ജ്ഞാന നിമിത്തത്വ അനർത്ഥ അർത്ഥത്വാഭ്യാം തുല്യത്വ പറയുന്നത് രണ്ടും ഒരുപോലെ തന്നെ. വിഷഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അതിനൊന്ന് ഒരുവൻ പിന്മാറുന്നു. എന്തുകൊണ്ട്? അത് അനർത്ഥാർത്ഥത്വം, അനർത്ഥത്തിന് മരണം വരെയുള്ള അനർത്ഥത്തിന് കാരണമായി. അതുപോലെ തന്നെ സ്വർഗകാമ യജേത എന്ന് പറയുന്നതിൽ നിന്നും പിന്മാറുന്നു. എന്തുകൊണ്ട്? വിവേകിയായി ഒരുവൻ മനസ്സിലാക്കുന്നു അതും അനർത്ഥത്തിനാണ്. നിഷേധിച്ചില്ല, വിധിച്ചതാണ്, പക്ഷേ അതും അനർത്ഥാർത്ഥത്വമാണ്, സംസാരം ഫലത്തിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് അതിനൊന്നും പിന്മാറും. കാരണം കർമ്മജടിലന്മാരായ മീമാംസകരെ ആ കർമ്മങ്ങൾ ത്യാഗത്തിന് പ്രേരിപ്പിക്കുകയാണ്, ആ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ പറയുകയാണ്. അപ്പോൾ അവർ എന്താണോ ദൃഢമായി വിശ്വസിച്ചിരിക്കുന്നത് അതിൽ നിന്നും അവരെ ഇളക്കി പ്രതിഷ്ഠിക്കും. അതിനവർ എന്ത് പ്രമാണം കൊണ്ടാണോ എന്ത് യുക്തി കൊണ്ടാണോ ആ കർമ്മത്തിൽ ഉറച്ചു പോയത്, അതിന് വിപരീതമായ പ്രമാണം കൊണ്ടോ യുക്തി കൊണ്ട് അവരെ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വാദങ്ങളെല്ലാം. ആ മീമാംസകനാണ് പിന്നീട് കർമ്മത്തെ ഉപേക്ഷിച്ച് ഇതിലേക്ക് വരേണ്ടത്. പറഞ്ഞല്ലോ, ഇത് വൈദികന്മാർക്ക് വേണ്ടിയാണ് മുഖ്യമായിട്ട് ഈ ചർച്ച. അതുകൊണ്ടാണിത് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വൈദിക കർമ്മങ്ങൾ ഒന്നും പ്രസക്തിയില്ല, അതുകൊണ്ട് അത് ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇതങ്ങനെയല്ല, അവരാണത് വിട്ടിട്ട് ഇതിലേക്ക് വരേണ്ടത്. കളഞ്ച ഭക്ഷണാദി പ്രവൃത്തിയുടെ മിഥ്യാജ്ഞാന നിമിത്തത്വം അനർത്ഥാർത്ഥത്വം യഥാർത്ഥത ശാസ്ത്രവിധ പ്രവൃത്തി നാം ഉപയോഗിക്കും. നിഷിദ്ധമായ കർമ്മങ്ങൾ എങ്ങനെയാണോ അനർത്ഥത്തിന് ഹേതുവായിരിക്കുന്നത് അതുപോലെ വിധിച്ച കർമ്മങ്ങളും അനർത്ഥത്തിന് ഹേതുവാണെന്ന് മനസ്സിലാക്കുന്ന ഒരു വിവേകി, എങ്ങനെയാണോ വിഷഭക്ഷണത്തെ ഉപേക്ഷിച്ചത് അതുപോലെ യാഗാദികളെയും ഉപേക്ഷിക്കും. തസ്മാൻ പരമാത്മയാഥാത്മ്യ വിജ്ഞാനവധ ശാസ്ത്രവിഹിത പ്രവൃത്തിനാമപി മിഥ്യാജ്ഞാന നിമിത്തത്വന അനർത്ഥാർത്ഥത്വന ച തുല്യത്വാ പരമാത്മജ്ഞാനേന വിപരീതജ്ഞാനേ നിവർത്തിതേ യുക്തയേവ അഭാവഃ. അതുകൊണ്ട് ഈ പരമാത്മജ്ഞാനത്തെ തത്വമസി അഹം ബ്രഹ്മാസ്മി ബ്രഹ്മാസ്മി തുടങ്ങിയ വാക്യങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന പരമാത്മജ്ഞാനമുള്ള ഒരുവൻ അവൻ ശാസ്ത്രവിഹിതമായിട്ട് കൂടി ശ്രുതി വിധിച്ചിട്ട് കൂടി അതെന്താണ് അത് അതിന് കാരണം അജ്ഞാനമാണെന്നും അതിൻ്റെ ഫലം അനർത്ഥമാണെന്നും രണ്ട് ഹേതുക്കളാണ്. ഒന്ന്, ആ കർമ്മ അനുഷ്ഠാനത്തിനും ഫല കാംക്ഷയ്ക്കും കാരണം അജ്ഞാനമാണ്. എന്തുകൊണ്ട്? താൻ ഈ ശരീരത്തിൽ നിന്ന് ഭിന്നമായൊരു ആത്മാവാണ്, പക്ഷേ ആ ആത്മാവ് കർത്താവും ഭോക്താവുമാണ്. താൻ കർമ്മം ചെയ്യുന്നവനും കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുന്നവനുമാണ് എന്നൊക്കെയുള്ള അറിവ്, ഇതാണ് അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്നത്. ഇത് അനർത്ഥാർത്ഥമാണ്. എന്തുകൊണ്ട്? ആ അജ്ഞാന ഹേതുവായി അജ്ഞാനജന്യമായ അറിവ് കൊണ്ട് ഈ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് പോകുന്നത് സംസാരത്തിലേക്കാണ്, ജന്മമരണങ്ങളിലേക്ക്. ഈ രണ്ട് കാരണങ്ങളെ കൊണ്ടും അതിനെ പരമാത്മജ്ഞാനം കൊണ്ട് ഈ മിഥ്യാജ്ഞാനം നശിക്കുന്നു. അത് നശിക്കുന്നത് കൊണ്ട് എന്താണോ അവനെ സംബന്ധിച്ച് യുക്തയേവ ഭാവഃ, കർമ്മങ്ങൾ അവനെ സംബന്ധിച്ചില്ലാതായിത്തീരുന്നു. നന്നു തത്ര യുക്ത നിത്യാനന്ദോ കേവല ശാസ്ത്ര നിമിത്തത്വ അനർത്ഥാർത്ഥത്വ അഭാവച്ച അഭാവോ നയുക്ത ഇരിച്ച് മീമാംസകർ പറയുന്നത് ശരി, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കാമ്യ കർമ്മങ്ങളെ സംബന്ധിച്ച് ശരിയാണ്, അത് സ്വർഗത്തിനും മറ്റും കാരണമാകുന്നു, സംസാരത്തിന് കാരണമാകുന്നു. പക്ഷെ നിത്യകർമ്മങ്ങൾ അങ്ങനെയല്ലല്ലോ. കേവലം എന്തുകൊണ്ട് ചെയ്യുന്നു? ശാസ്ത്രം വിധിച്ചിരിക്കുന്നു, അതുകൊണ്ട് ചെയ്യുന്നു. അതിന് സ്വർഗം ഫലം എന്നൊന്നും പറയുന്നില്ല. അതുകൊണ്ട് അത് ചെയ്യാമല്ലോ. കർമ്മത്തെ അങ്ങനെ പൂർണ്ണമായും വിടാൻ വൈദികന് കഴിയും. കുറഞ്ഞ പക്ഷം നിത്യകർമ്മമെങ്കിലും ചെയ്യട്ടെ എന്നാണെങ്കിലും എന്നാ അവിദ്യ രാഗദ്വേഷാദി ദോഷപതു വിഹിതത്വ. കർമ്മം ഏതായാലും ശരി, നിത്യമായാലും ശരി, നൈമിത്തികമായാലും ശരി, കാമ്യമായാലും ശരി, അജ്ഞാനവും രാഗദ്വേഷാദികളും ഉള്ളവന് വേണ്ടിയാണ് അത് വിധിച്ചിരിക്കുന്നത്. അപ്പൊ തത്വജ്ഞാനം വന്നവന് ഈ അജ്ഞാനത്തിൽ നിന്ന് മുക്തനാവിന് പിന്നെ എങ്ങനെ അത് ചെയ്യാൻ കഴിയും? നിത്യകർമ്മമായാൽ കൂടി അത് ചെയ്യുക സാധ്യമല്ല. യഥാസർഗകാമാതി ദോഷമതോ ദർശ പൂർണ്ണമാസാദീനി കാമ്യാനി കർമാണി വിഹിതാനി തഥാ സർവാനർത്ഥ ബീജ അവിദ്യാദി ദോഷവധ തജ്ജന ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാര രാഗദ്വേഷാദി ദോഷവധശ്ച തത്പ്രേരിതാശേഷ പ്രേരിത അവിശേഷ പ്രവൃത്തിയരിഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരാർത്ഥിനോ നിത്യാനി കർമാണി വിധീയന്തി എന്ന കേവലം ശാസ്ത്രനിമിത്തന്യവ. നിത്യകർമ്മങ്ങൾ കേവലം ശാസ്ത്രനിമിത്തമാണ്, അത് ഫലാകാംക്ഷയോടുകൂടിയല്ല, ഫലനിമിത്തമല്ല എന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ട്? അതും സർവ അനർത്ഥങ്ങൾക്കും കാരണമായിരിക്കുന്ന അവിദ്യ തുടങ്ങിയ ദോഷങ്ങളുള്ളവർക്കാണ് അതും വിധിച്ചിരിക്കുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന ഇഷ്ടപ്രാപ്തി അനിഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ടാണ്, രാഗദ്വേഷാദി ദോഷങ്ങളുള്ളവന് വേണ്ടിയിട്ടാണ്. അത് ഈ രാഗദ്വേഷാദികൾക്ക് കാരണമായ അജ്ഞാനം നശിച്ച ഒരുവന് അതും ചെയ്യാൻ കഴിയില്ല. അത് കേവലം ശാസ്ത്ര നിമിത്തമല്ല, രാഗദ്വേഷാദി നിമിത്തമാണ്. അതുകൊണ്ട് അതും വേണ്ട എന്നാ ജാഗ്നിഹോത്ര ദർശപൂർണമാസ ചാതുർമാസി പശുബന്ധ സോമാനം കർമ്മണാസ്വത കാമിത്വ നിത്യത്വ വിവേകോ അസ്തി ഭക്തകൃതേന ഹി സ്വർഗാദി കാമദോഷേണ കാമാർത്ഥത തഥാ വിദ്യാദി ദോഷവത സ്വഭാവപ്രാപ്ത ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരാർത്ഥന തഥാർത്ഥാന്യവ നിത്യാനീതി യുക്തം തമ്പ്രതിവിധത്വാ എന്ന പരമാത്മയാഥാത്മ്യ വിജ്ഞാനവധ സമുപായ വ്യതിരകേണ കിഞ്ചിത് കർമ്മ വിഹിതം ഉപലഭ്യതേ. ഇപ്പോൾ നിത്യകർമ്മമായാലും ശരി, മറ്റ് ദർശപൂർണ മാസാദി യാഗങ്ങൾ ജ്യോതിഷ്ഠോമാദി യാഗങ്ങളായാലും ശരി, എല്ലാം കാമമുള്ളവന് വേണ്ടി രാഗോദ്ദേശങ്ങളുള്ളവന് വേണ്ടിയാണ് വിധിച്ചിരിക്കുന്നത്. പരമാത്മ ജ്ഞാനമുള്ളവന് വേണ്ടിയല്ല. പിന്നെ ഇനി ഈ പരമാത്മജ്ഞാനമുള്ള എന്താ ചെയ്യേണ്ടത്? ശമ ഉപായം വ്യതിരേഖയാണ്. ശമ ഉപായം, ശമത്തിൻ്റെ ഉപായം, കർമ്മത്യാഗത്തിൻ്റെ ഉപായം, അതിനൊരു കർമ്മമെന്ന് പറയാമെങ്കിൽ അത് അതെന്താണ്? സന്യാസം. സന്യാസമല്ലാതെ മറ്റൊന്നും വിധിച്ചിട്ടില്ല എന്ന് വെച്ചാൽ കർമ്മത്യാഗരൂപത്തിലുള്ള അത് നിങ്ങൾ കർമ്മം എന്ന് പറയുകയാണെങ്കിൽ അത് കർമ്മമായിട്ടെടുത്തു. പക്ഷേ അത് അനിഷ്ഠേയ രൂപത്തിലുള്ള കർമ്മമല്ല, ത്യാഗരൂപത്തിലുള്ള കർമ്മമാണ്. അതിന് കർമ്മമെന്നൂടെ പറയാൻ കാരണം അവിടെയും അനിഷ്ഠേയമായ കാര്യങ്ങളുണ്ടല്ലോ, അതുകൊണ്ടാണ് അതിനങ്ങനെ പറഞ്ഞത്. ത്യാഗം ഉപേക്ഷിക്കുക, അതെല്ലാം മറ്റൊന്നുമില്ല. കർമ്മനിമിത്ത ദേവതാദി സർവസാധന വിജ്ഞാന ഉപമർദ്ദേന ഹി ആത്മജ്ഞാനം വിധിയേന്തി. ആത്മജ്ഞാനത്തെ നിർദ്ദേശിക്കുന്നത് ശ്രുതിയിൽ എന്താണ്? ഈ സർവവിജ്ഞാനവും, ഇത് താൻ കർത്താവാണ്, താൻ ഭോക്താവാണ്, ഇന്ന ദേവതയെ ഉദ്ദേശിച്ചിട്ട് ഈ കർമ്മം ചെയ്യണം, ഇത്തരത്തിലുള്ള സർവജ്ഞാനവും എന്താണ്, അതിനെല്ലാം നിഷേധിച്ചുകൊണ്ട് അതിനെ ബാധിച്ചുകൊണ്ട് ആത്മജ്ഞാനത്തെ ബോധിപ്പിക്കുകയാണ്. തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ കാര്യങ്ങൾ അവനെ സംബന്ധിച്ച് കർമ്മസന്യാസമാണ്. ഇതെല്ലാം പറയുന്നത് വൈദിക കർമ്മത്തെക്കുറിച്ചാണ് എന്ന് പ്രത്യേകം മനസ്സിലാകും. എന്നാൽ ചൊപ്പമർദ്ദിത ക്രിയാകാരകാദി വിജ്ഞാനസ്യ കർമ്മപ്രവൃത്തി രൂപത്തിലേ. അതുകൊണ്ട് ക്രിയാകാരക ബോധം നശിച്ചവന് പിന്നെ എങ്ങനെ കർമ്മം ഉണ്ടാകും? വിശിഷ്ട ക്രിയാസാധനാദി ജ്ഞാനപൂർവ്വത്വ ക്രിയാപ്രവൃത്തി. കർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ശരീരഭിന്നമായ ഒരു ആത്മാവിനെ അറിയണം, ആത്മാവ് കർമ്മം ചെയ്യുന്നവനെന്നറിയണം, ആ കർമ്മത്തിന്റെ ഫലത്തെ ആത്മാവ് അനുഭവിക്കുമെന്നറിയണം. പക്ഷെ ഇവിടെ അതിനെല്ലാം നിഷേധിക്കുകയാണ്. നഹി ദേശകാല ജനവച്ഛിന്ന അസ്തുല അദ്വയാദി ബ്രഹ്മപ്രത്യ ധാരണ കർമ്മ അവസരവസ്തി. അവന് കർമ്മം ചെയ്യുന്നതിനുള്ള ഒരു അവസരം കൂടിയില്ല. എന്തുകൊണ്ട്? ദേശകാലാദികൾക്ക് അതീതമായ അനവച്ഛിന്നമായിരിക്കുന്ന ദേശകാലാദി പരിമിതികളില്ലാത്ത അസ്തൂലം അദ്വയം എന്നെല്ലാം വർണ്ണിക്കുന്നതായ ആ ബ്രഹ്മപ്രത്യധാരണ ബ്രഹ്മജ്ഞാനിക്ക്, പരമാത്മജ്ഞാനിക്ക് കർമ്മ അവസരം പോലും. ഇവിടെ രണ്ടു കാര്യങ്ങൾ, കർമ്മങ്ങൾ അജ്ഞന് വേണ്ടിയാണ്, അതിനെ നിഷേധിക്കുന്നുണ്ട്. അജ്ഞന കർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. ആർക്കാണോ ഈ ജ്ഞാനമുള്ളത്, താൻ ദേശകാലാദി അനവച്ഛിന്നമായ അദ്വയമായ പരമാത്മസ്വരൂപമാണെന്നുള്ള ജ്ഞാനമുള്ളത്, അവന് കർമ്മമില്ല. ഇതേ പറയുന്നു, ഒരു കർമ്മമില്ല തത്വജ്ഞാനിക്ക് എന്ന് പറയുമ്പോൾ സാധാരണ ചോദിക്കുന്നു, നമ്മുടെ നാട്ടിൽ ചോദിക്കുന്ന ചോദ്യമാണ് അടുത്ത് ചോദിക്കുന്നത്. ഭോജനാദി പ്രവൃത്തി അവസരവത്സ്യ. എന്തായാലും തത്വജ്ഞാനിക്ക് കർമ്മങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, അതൊരു കർമ്മമാണല്ലോ. അതുപോലെയാണ് കുറഞ്ഞ പക്ഷം നിത്യകർമ്മമെങ്കിലും എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഭക്ഷണം ഒരു കർമ്മമല്ലേ? വിദുഷോ ഭിക്ഷാടനാധിപത് കർമ്മ അവസരസ്യ അവധ്യാദി കേവല ദോഷ നിമിത്തത്വാം ഭോജനാദി പ്രവൃത്തിയിൽ ആവശ്യകത്വാനുപത്തേഹേ. ഇവിടെ അപരോക്ഷജ്ഞാനവതോവ പരോക്ഷജ്ഞാനവതോവ ഭോജനാദി പ്രവൃത്തി വിശദീകരിക്കുക. പരമാത്മജ്ഞാനം വന്നു, അജ്ഞാനം നശിച്ചു. അങ്ങനെയുള്ള അപരോക്ഷജ്ഞാനിയെ സംബന്ധിച്ചാണ് നിങ്ങളെ പറയുന്നത്. അത് ഒരാള് വേദാധ്യയനം ചെയ്തു, പൂർവകാണ്ഡത്തിൽ നിന്ന് കർമ്മങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി, ഉത്തരകാണ്ഡത്തിൽ നിന്ന് അഹം ബ്രഹ്മാസ്മി തത്വമസി തുടങ്ങിയ വാക്യങ്ങളും ഗ്രഹിച്ചു. ആ പരമാത്മവസ്തുവിനെ അയാൾ പരോക്ഷമായി ഗ്രഹിച്ചു, സുസ്വരൂപമായി ഗ്രഹിച്ചില്ല, അങ്ങനെ ഒന്നും ഉണ്ടെന്നും മറ്റും ഗ്രഹിച്ചു. അങ്ങനെ ഒരാളെയും നമുക്ക് പറയാം തത്വജ്ഞാനി എന്ന് പറയാം, ആത്മതത്വത്തെ ആളും ഗ്രഹിച്ചിരിക്കും. പക്ഷെ അവിടെ അത് സംശയാദി ദോഷങ്ങൾ മാറി ഇട്ടില്ല അയാൾ. അങ്ങനെ കേട്ടു, പക്ഷെ അയാളുടെ രാഗദ്വേഷങ്ങളുണ്ട്, കർമ്മത്തിൽ ആസക്തിയുണ്ട്, കർമ്മഫലത്തിൽ ആസക്തിയുണ്ട്, എന്നാൽ അയാളെ വിടാൻ ആഗ്രഹിക്കുന്നു. അവിടെ അല്ല എവിടെയാണ് പരോക്ഷജ്ഞാനി എന്ന് പറയാം. അപരോക്ഷജ്ഞാനിക്ക് അക്കാര്യത്തിൽ സംശയമൊന്നും, അത് അയാളുടെ അന്ധക്കണ്ണത്തിലേക്ക് കടന്നു വരുന്നില്ല, നശിച്ചു കഴിഞ്ഞു. അതിനും കാരണമായിരിക്കുന്ന അജ്ഞാനം നശിച്ചിരിക്കുന്നു. ഇനി ഈ ഭോജനപ്രവൃത്തി എന്ന് പറയുന്ന ആരോ ഉദ്ദേശിച്ച് പറയുന്നതാണ്? അപരോക്ഷജ്ഞാനിയെ സംബന്ധിച്ച് തന്നെയാണ് പറയുന്നത്. തത്വജ്ഞൻ തത്വനിഷ്ഠൻ അജ്ഞാനം നശിച്ചു, സംശയാദികൾ നശിച്ചു, അയാളും ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ എന്നാണെങ്കിൽ അനഭ്യുപമാ തത്പ്രതീതേർ ബാധിത അനുവൃത്തി മാത്രത്വ അഗ്നിഹോത്രാദി അപാത്ത അഭിമാന നിമിത്തസ്യ തഥാത്വ അനുപത്തെ. അത് സ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? പറയുന്നു നാദ്യഹാനഭ്യുമാ തത്പ്രതീതേർ ബാധിത അനുവൃത്തി മാത്രം. ഒരു കേവലം പ്രതീതി മാത്രമാണ്. ആത്മനിഷ്ഠനാണെങ്കിൽ അവിടെ അതിന് ബാധ്യത അനുവർത്തി എന്ന് പറയും. നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ശരീരപ്രാരബ്ധം എന്ന് നമ്മൾ സാധാരണ പറയും. അതുകൊണ്ട് അജ്ഞാനം നശിച്ചു, അജ്ഞാന കാര്യമായിരിക്കുന്ന കാമനകൾ നശിച്ചു, എന്നാലും ശരീരം നിലനിൽക്കുന്നു പ്രാരബ്ധം കൊണ്ട്. അതിനനുസരിച്ച് ഭക്ഷണത്തിൽ പ്രവർത്തിക്കുന്നു, ഭക്ഷണാദി ശരീരധാരണത്തിലുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു, അങ്ങനെ ബാധ്യത അനുവർത്തിക്കുന്നു. ദേഹം ഉൾപ്പെടെയുള്ളത് ദേഹകർണം കൂടി ബാധിച്ചു. അങ്ങനെയാണെങ്കിൽ അവിടെ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ ബാധ്യത അനുവർത്തി രൂപത്തിൽ കർമ്മങ്ങൾ എന്തുകൊണ്ട് വന്നുകൂടാ? അത് സംഭവിക്കാനോ? ഭക്ഷണാദി കാര്യങ്ങൾ, ശരീരധാരണത്തിലുള്ള കാര്യങ്ങൾ അജ്ഞാനം ബാധിച്ചു, ഇതൊന്നും പരമാർത്ഥമല്ല എന്ന് ബോധിച്ചു, പരമാർത്ഥം എന്താണെന്ന് ബോധിച്ചു, അതാണ് ബാധ്യത എന്ന് പറയും. അതിനുശേഷം ശരീരചേഷ്ടാരൂപത്തിൽ ഇത് അനുവർത്തിക്കുന്നു, അതിനാണ് പ്രാരബ്ധകർമ്മം. അതിനാണ് പ്രാരബ്ധകർമ്മ രൂപത്തിൽ അയാൾ വേണ്ടി വന്നുകൊണ്ട് ജ്യോതിഷമോ അഗ്നിഹോത്രമോ എല്ലാം ചെയ്തുകൂട, അത് സാധ്യമാകത്തില്ല. കാരണം ഈ ശരീര നിലനിൽപ്പിന് വേണ്ടിയുള്ള, ശരീരധാരണത്തിന് വേണ്ടിയുള്ള ഇത്തരം പ്രവൃത്തി, അതിനെ ബാധ്യത അനുവർത്തി എന്ന് പറയാൻ പറ്റും. കാരണം പരമാർത്ഥമെല്ലാം ബാധിച്ചതിന് ശേഷവും ഇത് തുടരും, ഇതിന് വിശേഷിച്ച് പ്രത്യേക പ്രയോജനമില്ല, വിശേഷിച്ച് പ്രത്യേക ഹേതുക്കളില്ല, അതൊന്നുമില്ലാത്തതുകൊണ്ടാണ് എന്നെ പ്രാരബ്ധം എന്ന് പറയുന്നത്. പക്ഷെ അഗ്നിഹോത്രാദികൾ ബാധ്യത അനുവർത്തിയായിട്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടത്? അബാധ്യത അനുവർത്തി രൂപത്തിൽ. കാരണം അഗ്നിഹോത്രാദികൾ വീണ്ടും അനുഷ്ഠിക്കണമെങ്കിൽ അയാൾ വീണ്ടും അജ്ഞനാണ്. എന്തുകൊണ്ട്? അതിന് പ്രേരകമായിരിക്കുന്ന അജ്ഞാനമാണ്. അതെങ്ങനെ പ്രേരകമാകുന്നു? ശരീരത്തിൽ നിന്നും ഭിന്നമായ ഒരാത്മാവുണ്ട്, ആത്മാവ് കർത്താവാണ്, ഭോക്താവാണ്. ഇത്തരത്തിലുള്ള ജ്ഞാനം അജ്ഞാനകാര്യമാണ്. ആജ്ഞാനകാര്യമായ ജ്ഞാനം ഉള്ളിടത്ത് മാത്രമേ അവന് കർമ്മത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. സ്വർഗത്തിന് വേണ്ടി എന്ത് കർമ്മം ചെയ്യണം, പുത്രൻ ഉണ്ടാകാൻ എന്ത് കർമ്മം ചെയ്യണം, മഴ ഉണ്ടാകാൻ എന്ത് കർമ്മം ചെയ്യണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയും. കാരണം അവിടെ ഞാൻ കർമ്മം ചെയ്യുന്നവനാണ്, എനിക്കതിൻ്റെ ഫലത്തെ അനുഭവിക്കണം. ഇത്തരമുള്ള അബാധിതമായ അജ്ഞാനത്തിൻ്റെ അനുവർത്തി ഉള്ളിടത്ത് മാത്രമേ വൈദിക കർമ്മം ചെയ്യാൻ പറ്റും. കാരണം ഹേതുക്കൾ, ശരിയായ ഹേതുക്കളില്ലാതെ ഫലം ഉണ്ടാകത്തില്ലല്ലോ. ശരീരഭിന്നമായ ഒരു ആത്മാവ് ഉണ്ടെന്ന് കരുതുകയും ആ ആത്മാവ് കർമ്മം ചെയ്യുകയും ഫലം അനുഭവിക്കുന്നവനാണെന്ന് കരുതുകയും ചെയ്താൽ അവിടെ കർമ്മം നടക്കത്തുള്ളൂ. എന്തുകൊണ്ട് നാസികം കർമ്മം ചെയ്യുന്നില്ല? കാരണം ശരീരത്തിൽ നിന്നും ഭിന്നമായൊരു ആത്മാവുണ്ടെന്ന് അവൻ വിശ്വസിക്കുന്നില്ല. ചാർവാകന് വിശ്വാസം, അവനങ്ങനെ ഒരു അനുഭവമില്ല. അതുകൊണ്ട് അവനെന്ത് ചെയ്യുന്നു? അവന് കർമ്മം ചെയ്യുന്നില്ല. അപ്പൊ കർമ്മം ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു അനുഭവം വേണം. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാലോ അത് അജ്ഞാനകാര്യമായി. തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ ജ്ഞാനത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് ബാധ്യത അനുവർത്തി രൂപത്തിൽ അജ്ഞാനകാര്യമായ കാര്യങ്ങൾ സംഭവിക്കത്തില്ല. അതും വേദജ്ഞാനം കൊണ്ടുണ്ടാകുന്നതാണ്. ശരീരഭിന്നമായ ആത്മാവിനെ കുറിച്ച്, കർത്താവും ഭോക്താവുമായ ആത്മാവിനെ കുറിച്ച് ഉള്ള ജ്ഞാനം, ഈ ജ്ഞാനമെല്ലാം ബാധിച്ചു പോവുകയാണ്. ഇതിൻ്റെ കാരണമായ അജ്ഞാനം ബാധിക്കുന്നുണ്ട്. അത് ഉപനിഷത്ത് ജ്ഞാനം കൊണ്ടാണ്. അബാധിത അനുവൃത്തി രൂപത്തിലുള്ള കർമ്മങ്ങൾ ബാധിത അനുവൃത്തി രൂപത്തിൽ സംഭവിക്കത്തില്ല. തത്വജ്ഞന് എങ്ങനെയാണോ ഇത്തരം സഹജ പ്രവൃത്തികളിൽ തത്വജ്ഞൻ പ്രവർത്തിക്കുന്നതായി കാണുന്നത്, അതുപോലെ മറ്റ് സംഭവിക്കത്തില്ല എന്നാണ്. ഇനി പരോക്ഷജ്ഞാനെ സംബന്ധിച്ചാണെങ്കിലോ, പരോക്ഷജ്ഞാനന ശാസ്ത്ര അനപേക്ഷ ക്ഷുത്പിപാസാദി ദോഷകൃതത്വാ തത് പ്രവൃത്തേരിഷ്ടത്വ. അപ്പം അതിനെ ബാധ്യത അനുവർത്തി നിൽക്കാം തത്വജ്ഞനാണെങ്കിൽ. മറിച്ച് അങ്ങനെയല്ല, അയാളൊരു സാധകനാണ്. അയാൾ ശ്രവണമനനാദി സാധനകൾ മുഴുകിയിരിക്കുന്നു, എന്നാൽ അയാൾക്ക് അനുഭവ ദാർഢ്യം വരുന്നില്ല. അയാളുടെ ഈ ജ്ഞാനത്തെ സംശയ വിവരങ്ങൾ ബാധിക്കുന്നു, എന്നാൽ അയാൾ അതിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾക്ക് മനസ്സിലായി ശരീര അതിരിക്തമായ ആത്മാവ് കർത്താവും ഭോക്താവും അല്ല, താൻ അങ്ങനെ ഒരാത്മാവല്ല. അതുകൊണ്ട് തനിക്ക് ഇനി സ്വർഗത്തിന് വേണ്ടി കർമ്മം ചെയ്യേണ്ട, അയാൾ കർമ്മത്തെ ഉപേക്ഷിച്ചു വേണ്ട. പക്ഷേ ശ്രുതി ബോധിപ്പിക്കുന്ന തത്വമസി അഹം ബ്രഹ്മാസ്മിയിൽ അയാൾക്ക് ദൃഢത വന്നിട്ടില്ല, അല്ല അപരോക്ഷജ്ഞാനമൊന്നുമില്ല, അത് അപരോക്ഷമായി തീർന്നിട്ടില്ല, അല്ലെങ്കിൽ അത് അനുഭവത്തിൽ വന്നിട്ടില്ല എന്ന് വേണമെങ്കിലും പറയാം. രണ്ടു ഒന്ന് സംശയാദികൾ മാറിയ ജ്ഞാനം പ്രകാശിക്കുന്നതിനാണ് അനുഭവം എന്ന് പറയുന്നത്, അത് വന്നിട്ടില്ല. അപ്പോൾ അയാളെ സംബന്ധിച്ചാണെങ്കിലോ, അയാൾ ഭിക്ഷാടനാദികളിൽ പ്രവർത്തിക്കുന്നതോ പറയുന്നു, അത് പ്രവർത്തിക്കാൻ ദോഷമുണ്ട്. രണ്ട് രണ്ട് കാര്യങ്ങളാണ്.
1: ഓം നമഃശിവായ. You are listening to shaivam.org radio, the 24/7 spiritual channel from shaivam.org.

ദക്ഷിണാന്നമാർത്താന്നകം സരികൂസാന്നമേവ ദക്ഷിണസോ ദക്ഷേതാക്ഷിണേ നാന്നമദ്യ ചേ പശ്ചാദികൗശേരി പശ്ചാദ്യ

0: Shivaya. You're listening to Shaivam.org Radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
1: Dridha Vishnu Su Pandu Su. Enna anichu. Moonavata slogan. അരം തിളച്ചു പൊങ്ങും ആടലായി നീന്തി കേറി. ആ അരം രാഗദ്വേഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന കടുത്ത നാശം. രാഗമുണ്ടായാൽ സർവം നശിപ്പിക്കും. അതുകൊണ്ട് ഒറ്റ പ്രാർത്ഥനയെ വേണ്ടൂ, എനിക്ക് ഒന്നിനോടും രാഗമുണ്ടാകും. രാഗമുണ്ടാകാത്ത ദ്വേഷം രാഗത്തിന്റെ സന്തതിയാണ്. ദ്വേഷം രാഗത്തിന്റെ കുഞ്ഞാണ്. അതുകൊണ്ട് യാതൊരു രാഗവും എനിക്കുണ്ടാകരുത്. അതുകൊണ്ടുണ്ടാകുന്ന സർവനാശം, തിളച്ചു പൊങ്ങുന്ന, സദാ ബാധിച്ച് തിളച്ചു മറിയുന്ന, എനിക്കൊരു ചരിത്രമുണ്ട്. ഭയം, ക്രോധം, സംഭ്രമം, വിശുദ്ധി, സത്യം, അസത്യം, ഹിംസ, അഹിംസ, ഈ ദ്വന്ദ്വങ്ങളെല്ലാം എന്റെ ചരിത്രമാണ്. ഈ ചരിത്രങ്ങളെല്ലാം അനുഭവിച്ച, അനുഭവിക്കുന്ന, അനുഭവിക്കേണ്ട ഞാനിനി വേറൊരു ചരിത്രം കൂടെ പഠിക്കണ്ട. ഇതായിരുന്നു ഭാരതീയരുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് വ്യക്തി ചരിത്രങ്ങൾക്കും രാഷ്ട്രചരിത്രങ്ങൾക്കും സാമൂഹ്യ ചരിത്രങ്ങൾക്കും അവർ വില നൽകിയില്ല. ചരിത്രത്തിലേതംശത്തില് ഞാൻ എന്നെ കണ്ടുമുട്ടുന്നു, ചരിത്രത്തിന്റെ ഏതംശത്തില് എന്റെ ജാതിയെ കണ്ടുമുട്ടുന്നു, എന്റെ മതത്തെ കണ്ടുമുട്ടുന്നു, അതെന്റെ അടുത്തിരിക്കുന്നവനോട് രാഗമോ ദ്വേഷമോ ഉണ്ടാക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. സംഭവിച്ച സംഭവങ്ങളൊന്നുമല്ല, ഇപ്പോഴുള്ള എന്റെ ബോധമാണ് എന്റെ രാഗദ്വേഷത്തിന് കാരണം. ഇന്ന് രാവിലെ ഒരു ചരിത്ര പുസ്തകത്തിൽ നിന്ന് ഏതോ ഒരു കാലത്ത് ഏതോ ഒരു മനുഷ്യൻ ഏതോ ഒരാളെ പീഡിപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നതിൽ പീഡിപ്പിക്കപ്പെട്ടത് എന്റെ ഒരു മുത്തച്ഛനാണെങ്കിൽ, എന്റെ ഒരു ജാതിയാണെങ്കിൽ, എന്റെ ഒരു മതമോ എന്റെ രാജ്യത്തുള്ളവനോ ആണെങ്കിൽ, അത് വായിച്ച് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഓഫീസിൽ എത്തുമ്പോൾ എനിക്ക് സർവഥാ ഉപകാരിയായ, സർവത്ര എന്നെ സഹായിക്കുന്നവനായ അവനോട് സൂക്ഷ്മമായി എനിക്കൊരു ശത്രുതയുണ്ടാവും. വിദ്യാഭ്യാസം, ഭരണാധികാരികൾ, മതങ്ങൾ, ജാതികൾ എല്ലാം മനുഷ്യനിൽ ഉണ്ടാക്കുന്നത് ഈ വക്രത മാത്രമാണ്. ഇങ്ങനെ നിരന്തരമായ രാഗവും ദ്വേഷവുമാണ് എന്റെ ചരിത്രം. അതുകൊണ്ട് കിട്ടുന്നതോ സർവനാശവും. അത് സദാ ബാധിച്ച് തിളച്ചു മറിയുന്ന ആഴിയാണ് എന്റെ ദുഃഖം. ആടലാഴി, ദുഃഖമയമായ ഈ സംസാര സമുദ്രം. ആടലായി എവിടുന്നാ ദുഃഖം ഉണ്ടാകുന്നത്? സ്മൃതികളിൽ നിന്ന്, വിഷയ ധ്യാനത്തിൽ നിന്ന്. ഇല്ല, ദുഃഖമില്ല. ഒരു രാഗമില്ലാതെ ജീവിച്ചു നോക്കിയാൽ ഒരു ദുഃഖം ഉണ്ടാവില്ല എന്ന് ബോധ്യം. ഭാവനയിൽ നിങ്ങൾക്ക് കാണാമെങ്കിൽ ഇപ്പൊ ബോധ്യം, ഇറങ്ങുമ്പോ മറന്നുപോയാൽ. ശരിയാണല്ലോ, എനിക്ക് അവനോട് രാഗം തോന്നി, അതിൽ നിന്ന് അവൻ അങ്ങനെ വരുമാനമില്ല, ദുഃഖായി. മകനെ വിളിച്ച് ഇന്നത് കൊണ്ടുവരാൻ പറഞ്ഞു, അവനിപ്പോ സൗകര്യപ്പെടില്ലെന്ന് പറഞ്ഞു, ദുഃഖായി. നീ എന്റെ മകനല്ല, ചൂടായി. ഭർത്താവിനോട് പറഞ്ഞു നേരത്തെ വരണം, സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. അയാൾ നേരത്തെ വന്നില്ല, വേറെ എവിടെയെങ്കിലും കറങ്ങി. അപ്പൊ വിളിച്ചു വെച്ചപ്പോ കൂട്ടുകാരനടുത്തും പറഞ്ഞു, ഓഫീസിൽ നിന്നൊരു സ്ത്രീയെയും കൂട്ടി വൈകെ പോകുന്ന കണ്ടു എന്ന് പറഞ്ഞു. സംഗതി തെറ്റി. വളരെ ഓണമായി. അവിടെ ഓഫീസിൽ വന്നത് അവന്റെ സഹോദരി തന്നെയാണ്. അവിടെയും കൂട്ടിപ്പോയതായാൽ പോലും സംഗതി ദ്വേഷമായി. ഇനി അത് ഓരോ തവണ എടുത്തു പറയുമ്പോഴും നിങ്ങളൊരു കുട്ടിയെ കൊണ്ട് പോയി എന്നേ പറയുള്ളൂ. സഹോദരി എന്നുള്ളത് അവൻ ആണയിട്ട് പറഞ്ഞാലും സഹോദരി തന്നെ വന്ന് പറഞ്ഞാലും ആയിരിക്കാം. പക്ഷെ ഹിസ്റ്ററിയിൽ ഇങ്ങനെയാണ് കയറുക. ഇത്തരം ഹിസ്റ്ററികളാ എല്ലാവർക്കും ഉള്ളത്. നമ്മുടെ ബോധത്തിന്റെ സ്റ്റോറി അല്ലേ, അതാണല്ലോ ഈ സ്റ്റോറി. നമ്മുടെ ബോധത്തിന്റെ ചരിത്രമാണ്. അത് രാഗദ്വേഷമയമാണ്, ദുഃഖമയമാണ്. അത് നീന്തി കയറി അക്കരെ മിടുക്കന്മാരിൽ നീന്തിക്കയറും. സംസാര സമുദ്രം തരണം ചെയ്യാൻ വിഷയം ഉപയോഗിക്കാൻ പഠിക്കണം. വിഷയം കൊണ്ടും പ്രയോജനമുണ്ട്. നല്ല മാനേജ്മെന്റ് ട്രെയിനികളുണ്ട്. അവർ ഈ സംസാരം തരണം ചെയ്യുന്നത് വിഷയം ഉപയോഗിച്ചാണ്. ഒരു പെൺകുട്ടിയെ തന്റെ ആടിനെ ചെറുതാക്കി മുറിച്ച് ഒരു കൊട്ടയിലാക്കി, എന്നിട്ട് അവളെ നദിയുടെ കരയ്ക്ക് വന്നപ്പോൾ മുതലകളാണ് കിടക്കുന്നത്. അവളതിൽ നിന്ന് ഒരു കഷ്ണം ഇങ്ങനെ പൊക്കി കാണിച്ചു, ഒരു കഷ്ണം ഇറച്ചി. മുതല വായു വെള്ളമൂടാൻ തുടങ്ങിയപ്പോൾ ഇവിടെ വലിച്ചെറിയർ വെച്ചു കൊടുത്തു. എല്ലാ മുതലയും കൂടെ പോയി അതിന്റെ പുറകെ. അപ്പോൾ കുറച്ച് നീന്തി ഒരു മുതല ആ മാംസത്തിൽ പിടിച്ച് കഴിച്ചപ്പോ അതെല്ലാം കൂടി ഇവിടെ പിടിക്കാനായിട്ട് ഇങ്ങോട്ട് നീങ്ങാൻ തുടങ്ങി. അവൾ അടുത്ത കഷ്ണം വലിച്ചെറിഞ്ഞു, അതെല്ലാം കൂടെ പോയി. അപ്പോൾ അവൾ കുറെ കൂടെ നീന്തി. കൊട്ടയിലെ കഷ്ണം തീരുന്നതിന് മുമ്പ് അവൾ അക്കരെ ചെറു തലം വിടുകയും ചെയ്തു. ഈ വിഷയമാകുന്ന പ്രപഞ്ചം എന്റെ ബോധത്തിൽ അങ്കുരിച്ചിരിക്കുന്നത് എനിക്ക് ഇതിനക്കരെ കിടക്കാൻ വേണ്ടി മാത്രമാണ്. ഇതിൽ ഞാൻ ആ മുതലയെ പോലെ കുപ്പുരുത്താൻ വേണ്ടിയല്ല. സാമർഥ്യമുള്ളവൻ അവന്റെ കയ്യിലിരിക്കുന്ന വിഷയവസ്തുക്കളെ അതിൽ ആഗ്രഹിച്ചു വരുന്ന മുതലകൾക്ക് വലിച്ചെറിഞ്ഞു കൊടുത്ത് അവയുടെ പിടിയിൽപ്പെടാതെ രക്ഷപ്പെടും. ഇവിടെ ഭാര്യയും മക്കളും പരിചയക്കാരും ഭക്തന്മാരും സെക്രട്ടറിയും പ്രസിഡന്റും ഖജാൻജിയും ചുറ്റുപാടും എല്ലാം ഈ ഓരോ മുതലയാണ്. ഇതിന് കൊടുക്കാൻ കയ്യിൽ കഷ്ണം വേണം, അക്കരെ എത്തണം. ഇല്ലെങ്കിൽ ഒരു ദിവസം ഇത് നിങ്ങളെ താപ്പിടും. മനസ്സിലായോ എന്നറിയില്ല. നല്ല സാമർഥ്യം, നല്ല സാധകനി സാമർഥ്യമുണ്ടോ? അവനറിയാം ഓരോ മുതലയ്ക്കും രുചിക്കുന്ന സാധനം അറിയാം. അവനത് കൊട്ടയ്ക്കകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പഴയ അമ്മമാരെ നോക്കിയാൽ മതി, കൊച്ചുകുട്ടിക്കുള്ള ആഹാരം, മുതിർന്നവർക്കുള്ള ആഹാരം ഒക്കെ ഓരോന്നിനും രുചിക്കുന്ന ആഹാരം ഉണ്ടാക്കി വെച്ച് ആ ഓരോരുത്തരും അമ്മ ഇഷ്ടപ്പെടുന്ന പരുവത്തിലാണ് പോയത്. അപ്പൊ അതിലൊന്നു പോലും അമ്മയെ പിടിച്ചു തന്നെയല്ല, വൈദ്യുത കാലത്ത് സംരക്ഷിക്കുകയും ചെയ്യും. ഇന്ന് ഇതിനെല്ലാത്തിനും കൂടെ ഒരെണ്ണം വെച്ചു കൊടുക്കും. മനസ്സിലായില്ല. എടുത്തുകൊണ്ട് നടക്കാൻ ഒരു വേലക്കാരിയോട് പറയും, വയസ്സാകുമ്പോൾ നിങ്ങളെ എടുത്തുകൊണ്ട് നടക്കാൻ ഓൾഡേജ് ഹോമിലേക്ക് എത്തി. നിങ്ങൾ കൊടുത്തതാണ് വാങ്ങിക്കുന്നത്, ശരിയല്ല. അതുകൊണ്ട് രസമാണ് ഈ സംസാരം. ആർക്ക് ആർക്ക് വിവരമുള്ളവന്, അതില്ലാത്തവന് ഈ സംസാരം ആകെ ദുഃഖമയമാണ്. അപ്പൊ വളരെ സമർത്ഥന്മാരായ ചിലര് ദുഃഖമയമായി സംസാരം നീന്തി അക്കരയുണ്ട്. കരക്കര കടന്നാൽ മറുകരെ എത്തിയപ്പോൾ അഴിഞ്ഞൊഴിഞ്ഞു നിന്ന നീ കണ്ടുപോത്, അഴിഞ്ഞ് ഒഴിഞ്ഞ് നിന്ന നീ, സംസാരമെല്ലാം പോയി മുക്തനായി നിൽക്കുന്ന നിന്നെയാണ് അവിടെ കണ്ടത്. ഒരു സമർത്ഥൻ ഈ സംസാരക്കടൽ നീന്തി

ചുരത്തി നിൽക്കുന്ന പോലെ പ്രകാശം ചുരന്ന് നിൽക്കുന്ന ചുറ്റും സർവത്ര വ്യാപിച്ച് വ്യക്തമാവുന്ന സൂക്തി കണ്ട് കണ്ടത് ആ സദാശിവനിൽ നിന്ന് വ്യക്തമാകുന്ന സൂക്തി വിജ്ഞാനം കണ്ട് അനുഭവിച്ചറിഞ്ഞ് എൻ മുടിക്കു ചൂടും ഈശനെ, ഞാൻ സർവത്ര തലകുനിച്ചു വണങ്ങുന്ന ഭഗവാനെ, ഇരന്നു നിന്നിടുന്നു ഞാൻ അങ്ങയോട് പ്രാർത്ഥിച്ച് നിലകൊള്ളുന്നു. ഇരക്കുക, യാചിക്കുക, പ്രാർത്ഥിക്കുക. ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ഞാൻ ഇരപ്പാളിയാണെന്ന്. ഞാൻ ഈ നദിക്ക് അക്കരെ നിന്നപ്പോ ഞാൻ അതിന്റെ ഉടമ, ഇതിന്റെ ഉടമ, മറ്റതിന്റെ ഉടമ, അതിന്റെ ആൾ, ഇതിന്റെ ആളൊക്കെ ആയിരുന്നു. എന്റെ അഭിമാനം ഉണ്ടായിരുന്നു. ഈ സംസാര സമുദ്രം അത് കടന്നപ്പോൾ ഞാനൊരു ഇരപ്പാളിയാണെന്ന് മനസ്സിലായില്ല. എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് മനസ്സിലായി. അപ്പോഴോ മഹാപ്രഭുവായ നിന്നെ കണ്ടു, നിന്നോട് ഇരക്കുക, നിന്റെ ആ പ്രകാശത്തിൽ നിന്ന്, ആ വിജ്ഞാനത്തിൽ നിന്ന്, ആ ആനന്ദത്തിൽ നിന്ന് അല്പം കിട്ടാൻ. ഇതാണ് ഇതിനാ എരന്നു നിൽക്കുന്നു എന്ന പ്രയോഗം. ഗുരുദേവൻ അറിവ്, അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ഒത്തു പുറത്തും ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതര വീണു വണങ്ങി യോതിടേണം. ആത്മോദേശദേവി പറയുന്നു, അറിവിലും ഈ വിഷയങ്ങളാകുന്ന അറിവിലും അതിനുമേ അറിഞ്ഞിടുന്നവന്റെ ഉരുവിലും ഒത്തു പുറത്തും. അപ്പൊ അറിവ്, അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു പുറത്ത്, ഇത് മൂന്നിലും. എന്റെ ബോധം അറിവ്, അറിയപ്പെടുന്ന ഞാൻ, അന്ധകരണാദികൾ, കരണേന്ദ്രിയ കളയപരാദികൾ. എന്തിനെ അറിയുന്നു ആ വിഷയം പുറത്ത്? അതിൽ ഉജ്ജ്വലിക്കുന്ന കരുവിന്, സൂത്രാത്മാവിന്. ആ സൂത്രാത്മാവിനെ അറിയാൻ തെരുതര വീണ് വണങ്ങി ഓതിടേണം. നമ്രശിരസ്കനായി വിദ്യയെ യാചിച്ച് നിലകൊള്ളുമ്പോൾ പ്രഭുവായിരിക്കുന്ന അവനിൽ നിന്ന് ഇത് കിട്ടുമെന്ന്. അങ്ങനെയാണ് പാരമ്പര്യത്തിൽപ്പെടുക. മുഖ്യതത്വം മഹകൃപയേവ ഈശ്വര കൃപാലേശത്വ നാരദൻ. മുഖ്യമായി വേണ്ടത് ഈശ്വര കൃപ, അത് തന്നെ മഹകൃപ. ദുർലഭം ത്രയമേത ദൈവാനുഗ്രഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയ ശങ്കരൻ. അങ്ങനെ ഈ അറിവ് കിട്ടുന്നത്. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശ്യന്തിതേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന എന്ന് കൃഷ്ണൻ. ഇവിടെ രണ്ട് സമുദ്രങ്ങൾ ഒന്നിക്കുന്നത് പോലെ, രണ്ട് ദീപങ്ങൾ ഒന്നിക്കുന്നത് പോലെ ത്രിപുടി പുടി മുടിഞ്ഞ ഈ അറിവ് ഉള്ളിലാവും എന്ന് ആവിലായിലെ തെരേസ, നിജയിലെ ഗ്രിഗറി, ഇവരൊക്കെ ഒരുപോലെ ചിന്തിച്ചവരാണ്. വാക്കുകൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതാണ് ഭാവാതീതന്മാരുടെ ലോകം. ഇവിടെ ആ ചിത്രമാണ് നമുക്ക് തരുന്നത്. ഇവിടെ കിടന്ന് ഉഴന്ന് രാഗദ്വേഷങ്ങളിൽ കെട്ടിമറി

0: ഒരു ദിവസം ഇതിനെയെല്ലാം വിട്ട് ഈ സംസാര സമുദ്രം താണ്ടി അക്കരെ എത്തുമ്പോൾ അക്കരെ നീ എന്നെ കാത്തു നിൽക്കുക. ആ നിന്നെ ഞാൻ വീണു ഉണങ്ങുന്നു, എന്നെ അവിടുന്ന് ഉപദേശിക്കണമേ. അവിടുത്തെ എന്റെ ശിരോലങ്കാരമാക്കണമേ എന്നു അഭിപ്രായം. കാരണം ആ ഇരന്നു നിന്നിടുന്നു എന്നതിന്റെ തൊട്ടു മുമ്പ് ഉള്ള പദത്തില് ഞാൻ സർവത്ര തലകുലിച്ചു വണങ്ങുന്ന ഭഗവാനെ എന്ന് അർത്ഥം എടുക്കാതെ എൻ മുടിക്ക് ചൂടും ഈശനെ, എന്റെ മുടിക്ക് ചൂടാരത്നമായി വിളങ്ങുന്ന ഈശനെ. അത് അദ്വൈതത്തോട് കുറച്ചുകൂടി അടുത്തിരിക്കുന്ന പ്രയോഗമാണ്. ഞാൻ എന്റെ മുടിക്ക് ചൂട് കാണു അങ്ങയെ എന്ന് പറഞ്ഞാൽ എന്റെ ശിരോലങ്കാരം അങ്ങാണ്. അത് ഭക്തിയുടെ പാരവശ്യത്തിനപ്പുറമാണ്. എനിക്കവിടുന്ന് ശിരാലങ്കാരമാണെന്ന് പറഞ്ഞാൽ എന്റെ ശിരസിനെ അലങ്കരിക്കുന്നത് അങ്ങാണ്. എന്റെ വാക്കിൽ അങ്ങാണ് കുടികൊള്ളുന്നത്. അതുകൊണ്ട് എന്റെ വാക്ക് നിർമ്മമമായിരിക്കണം എന്നർത്ഥം. ഈശ്വരൻ വാക്കിലിരിക്കുന്നവർ, ഒരു മനുഷ്യൻ തന്നെ ഒരുവന്റെ വാക്കിനകത്തിരുന്നാൽ മര്യാദ വരും. പക്ഷെ നമ്മുടെയൊക്കെ വാക്കുകളിൽ പഴുപ്പഴും പാമ്പും പഴുതാരയും ഒക്കെ ആയിരിക്കാം. ഇതല്ല വരുന്ന കാണാം, പൊളച്ച വരുന്നത്. ജനങ്ങൾ കയ്യിൽ വടി കിട്ടിയാൽ ആ വാക്കിനെ തല്ലിക്കൊല്ലുന്ന വിധത്തിലാണ് വാക്കിറങ്ങി വരുന്നത്. ശരിയല്ല. മക്കളോട്, അച്ഛനോട്, അമ്മയോട്, ചുറ്റുപാടുകളോട് ഒക്കെ സംഭാഷണം ചെയ്യുമ്പോൾ നമ്മുടെ വാക്ക് ഏതാണ്ട് പാമ്പിന്റെയും പഴുതാരയുടെയും ഒക്കെ ആകൃതിയിലാണ് വരുന്നത്. ഇരുട്ടത്തൂടെയാണ് വരുന്ന വാക്ക് പലതും. വ്യക്തമായ പ്രകാശത്തിൽ വരുന്ന വാക്കുകൾ അപൂർവം. അതുകൊണ്ട് നിന്നെ എന്റെ മുടിക്ക് ചൂടും എന്ന് പറഞ്ഞാൽ എന്റെ ബോധത്തിൽ നിന്നെ പ്രതിഷ്ഠിക്കും. തന്റെ വാക്കുകളും അതുപോലെ. ഇപ്പൊ ദേവാസുര സമ്പത്തിയാൽ ദ്വേഷിക്ക് സദാ നാശം ബാധിച്ച് കലങ്ങി മറിയുന്ന, ഇപ്പോ ദ്വേഷം ഉണ്ടായാൽ ദ്വേഷിക്കുന്നവന്റെ മനസ്സ് കലങ്ങി മറിയും. അതുകൊണ്ട് ആ അരം, ആ അരം തിളച്ചു പൊങ്ങുക എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണമായ വിഷയം മാറ്റിവെച്ചാലും രോഷം തീരില്ല. നമുക്ക് ദേഷ്യം വന്നവൻ പോയി, എന്നാലും അടുത്തവനോടുള്ള വാക്കിലും അതിന്റെ ഒരു നുരേം പതയൊക്കെ നിൽക്കും. ശരിയല്ല. രാവിലെ ഫോൺ എടുക്കുമ്പോഴൊക്കെ അറിയാം ആളുകൾ, അവർ വേറെ ആരോടുള്ള ദേഷ്യമൊക്കെ ഈ ഫോണിനകത്ത് ഹലോ വിളിയിൽ വരെ ഉണ്ടാവും. അപ്പം താനെന്താ ഇത്ര ചൂടാകുന്നത്? ഇത് തിരിച്ചു എഴുതി വയ്യും. അപ്പം വളരെ രസമാണ് തിരിച്ച് ഇവനോട് തിരിച്ചു ചൂടായത്. കാരണം ഇവന്റെ തലച്ചോറിലാതെ ഇങ്ങനെ കെട്ടി നിൽക്കും. അപ്പൊ ഇത് കോശത്തിൽ ഉണ്ടാകുന്നതിന് കാരണം നമ്മൾ ആരെയെങ്കിലും ഹിംസിച്ചാൽ ആദ്യം നമ്മൾ ഹിംസ അനുഭവിച്ചിട്ടാണ് ഹിംസിക്കുന്നത്. ആദ്യം നമ്മുടെ ശബ്ദം നമ്മളാ കേൾക്കുന്നത്, അതവിടെ രേഖപ്പെടും. അതിന്റെ ഭാവതലങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടാവും. എന്നിട്ട് മാത്രമേ വേറൊരുത്തനെ കേൾപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ടാവും വരുന്നത്. അങ്ങനെ കലങ്ങി മറിഞ്ഞ് ദുഃഖരൂപമായ സംസാരം കടന്ന് ദൃശ്യബോധം വെളിഞ്ഞ് ഭഗവത് സ്വരൂപം കണ്ടെത്തിയപ്പോൾ എല്ലാ സംസാര ബന്ധങ്ങളും അറ്റ് മുക്തനായി നിൽക്കുന്ന അവിടുന്ന് ചുറ്റിലും സർവത്ര വ്യക്തമാക്കി തരുന്ന വിജ്ഞാനം അനുഭവിച്ച് ഞാൻ എന്റെ ശിരസിനെ ആ പാദങ്ങളിൽ അർപ്പിച്ച് വണങ്ങുന്നു. ഹേ ഭഗവൻ, അവിടുന്ന് എന്നെ പൂർണമായും അങ്ങയിൽ ചേർക്കണമേ. ചിത്തവൃത്തി നിരോധിച്ച് സമാധി അനുഭവം വരെ എത്തുമ്പോൾ മന്ത്രയോഗത്തിലും മറ്റും നാദാനുസന്ധാനത്തിന്റെ പദവി ഉണ്ടാവും. ഗുരുദേവൻ എഴുതിയത് കൊണ്ടാണ് അതിലെ അകപ്പൊരുട് ഇങ്ങനെ ആയിരിക്കുമെന്ന് ഊഹിക്കുന്നത്. ശൈവതന്ത്രാഗമങ്ങളെ നന്നായി ഉൾക്കൊണ്ടിട്ടുള്ള അഗസ്ത്യ സമ്പ്രദായത്തിന്റെ ഒരു ആചാര്യൻ കൂടിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഭാരതത്തിൽ അന്യൂനമായി നിലനിന്ന ഒരു സമ്പ്രദായമായിരുന്നു അഗസ്ത്യ സമ്പ്രദായം, ഹംസയോഗത്തിന്റെ. അതിന്റെ മിന്നലാട്ടങ്ങൾ ഗുരുദേവ സന്ദേശങ്ങളിൽ പലപ്പോഴും കാണാം. എന്നാൽ പ്രകടമായി അവയെ വ്യാഖ്യാനിച്ചിട്ടുമില്ല. ലോകം വഷളാക്കിയ സാധനങ്ങളൊന്നും ഗുരുദേവൻ സ്പർശിക്കാൻ ഒരുങ്ങിയിട്ടില്ല. ഭഗവത്ഗീത ഗുരുദേവൻ സ്പർശിച്ചിട്ടില്ല. എന്നാൽ ഭഗവത്ഗീതയ്ക്ക് ഗുരുദേവൻ പ്രൗഢമായൊരു വ്യാഖ്യാനം വളരെ മധുരോദാരമായി എഴുതിയിട്ടുണ്ട്. അത് ഞാൻ അനുകമ്പാ ദർശകം ഇവിടെ എടുത്തപ്പോൾ പറഞ്ഞതാണെന്നാണ് എന്റെ ഓർമ്മ. പരമാർത്ഥമുരച്ചു തേർ വീടും പൊരുളോ, അതുവരെ ഗീതയ്ക്കെതിരെ വ്യാഖ്യാനങ്ങൾ ഗുരുദേവന് സമ്മതമല്ല എന്നുള്ളതിന്റെ ഏക തെളിവ് അവരുടെ പദമാണ്. പരമാർത്ഥം ഒരിക്കലും യുദ്ധം ഉണ്ടാക്കില്ല, പക്ഷെ നിങ്ങൾ ഗീത പഠിച്ചു പഠിച്ച് യുദ്ധത്തിനാക്കിയിരിക്കുന്നു. അല്ലാന്ന് ഗുരുദേവന് പറയാൻ ഇഷ്ടമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റിയത് അതാണെങ്കിൽ ചുമന്നുകൊണ്ട് നടന്നോണ്ടെ. ഗുരുദേവൻ അതിനെ എതിർത്ത് അനുഭൂതി കളയാനും തയ്യാറല്ല. പക്ഷെ വിവരമുള്ളവന് മനസ്സിലാകാൻ ഒരു വാക്കിൽ പറഞ്ഞു, പരമാർത്ഥമുരച്ച് തേർവിടും ഒരുളോ, അത്രേ ഉള്ളൂ സാർ. വേറെ കൂടുതലൊന്നും പറഞ്ഞില്ല. കൂടുതൽ പറയാതിരിക്കുന്നതാണല്ലോ വിവരമുള്ളവൻ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. ശരിയല്ല, കൂടുതൽ പറയുന്നതെല്ലാം വിവരം കിട്ടവർക്കുള്ള വിവരക്കേടായിരിക്കുന്നു. ശരിയല്ല, നല്ല കുറച്ച് പറഞ്ഞാ വളരെ കൃത്യമായിട്ട് പറയുക. അതുപോലെ തന്ത്രാഗമങ്ങളോടും ഗുരുദേവൻ പുലർത്തിപ്പോന്ന സ്ഥലമുണ്ട്. അതിലെ നാദാനുസന്ധാനത്തിന്റെ പര പശ്യന്തി മധ്യമ വൈഖരി എന്നിവയുടെ പൊരുളർ അപ്പോൾ യോഗിക്ക് ആരോ ഉപദേശിക്കുന്നത് കേൾക്കാം. ഈ സംസാര സാഗരം വിട്ട് അക്കരെ എത്തിയാൽ ആരോ തന്നെ ഉപദേശിക്കുന്നതായി ബോധ്യപ്പെടും. അതിനെ ഞാൻ നേരത്തെ ചമൽക്കാരെന്നൊക്കെ പറഞ്ഞേ. പഴയകാലത്ത് സന്യാസവും കൊടുക്കുമ്പോൾ ഈ നിയമമുണ്ട്, ഗുരു വിരജയൊക്കെ കഴിഞ്ഞാൽ ഉടനെ ശിഷ്യനോട് പറയും ഒരു ഭാരത പരിക്രമണം നടത്തി വരാൻ പറയും. കുറഞ്ഞ പക്ഷം ഭാരതമെന്നത് നർമ്മദയെങ്കിലുമാണ്, നർമ്മദയ്ക്ക് പരിക്രമണം നടത്തി വരാൻ പറയും. നർമ്മദാ പരിക്രമണത്തിൽ ഒരിടത്തെത്തുമ്പോൾ ഈ അനുഭൂതി ഉണ്ടാവും. പരയും പശ്യന്തിയും മധ്യമയും വൈഖരിയും ഒക്കെ തിരിച്ചറിയും. അപ്പോ ഏതറിഞ്ഞാൽ എല്ലാം അറിയും, ആ വിദ്യ അവന് കരഗതമാവും. അങ്ങനൊരു ലോകം, അതൊക്കെ നമുക്ക് കേട്ട് കേൾവിയായി ഇപ്പൊ പഠിച്ചാൽ മതി. അതിന് പോകാൻ സമയമാകുമ്പോ നമ്മൾ ആരെയും കാത്തിരിക്കില്ല. ഓ, അങ്ങനൊരു ലോകമാണ് അത് തരിക. ആ യോഗിക്ക് അനുഭവവേദ്യമാകുന്ന ആ ശബ്ദം, അതിനെ ആചാര്യന്മാർ ദക്ഷിണാമൂർത്തി എന്നൊക്കെയാ പറയാ. സനകനും സനൽകുമാരനും സനന്ദനും ഒക്കെ അവിടെയാ പോയത്, പാരമ്പര്യത്തിന്റെ ആദിപിതാക്കൾ. അതിനെ ഭഗവാൻ ചൊരിയുന്ന സൂക്തി എന്ന് ആ ദക്ഷിണാമൂർത്തി ഉപദേശിക്കുന്നതിനെ സൂക്തി എന്ന് ഗുരുദേവൻ ഇവിടെ പറയുക. ഞാൻ ഈ സംസാര സാഗരം സമർത്ഥമായി കടന്ന് അക്കരെ എത്തുമ്പോൾ അവിടെ എന്നെ കാത്തു നിൽക്കുന്ന ദക്ഷിണാമൂർത്തി രൂപനായ അല്ലയോ പരമഗുരു, ആ പാദങ്ങളിൽ ഞാൻ പ്രണമിക്കുന്നു, എന്നെ അവിടുത്തെ പാദത്തിൽ ചേർക്കണമേ, എന്നെ നിരന്തരം ഉപദേശിക്കണമേ എന്ന് ആ ആത്മോപദേശ ശതകത്തിൽ കണ്ട വീണു വണങ്ങി ഓതിടേണം എന്നതിന്റെ ഒരു തലമുള്ള അവിടുന്ന് അല്ലയോ ഈശ, എന്റെ മുടിക്ക് ചൂടുന്ന ഈശനായ അവിടുന്ന് സൂക്തി കണ്ടു കണ്ട് അങ്ങയുടെ ആ സൂക്തിയെ കണ്ടിട്ട് അങ്ങയുടെ ഉപദേശത്തെ കണ്ടിട്ട് ഞാൻ ഇരന്നു നിൽക്കുകയാണ്, അപേക്ഷിച്ചു നിൽക്കുകയാണ്. വീണ്ടും ബാലൻ ശനയിലുയർന്നുയർന്നു വന്നു നിന്നു കൊന്നു നിന്നിടും, ദിനം ദിനം ദിനേശനിന്തു എന്ന് രണ്ടു കന്തുകം മനം കവിഞ്ഞു മാറിയാടുമങ്ങ് മണ്ണൊടെണ്ണുമി, ജനം നിനയ്ക്കുമൊക്കെയും ജയിക്കുമാതി ദൈവമേ. ശനയിലുയർന്നുയർന്നു വന്നു നിന്നു കൊന്നു തിന്നിടും, ദിനം ദിനം ദിനേശനിന്തുവെന്ന് രണ്ടു കന്തുകം മനം കവിഞ്ഞു മാറിയാടുമങ്ങ് മണ്ണൊടെണ്ണുമീ, ജനം നിനയ്ക്കുമൊക്കെയും ജയിക്കുമാതി ദൈവമേ. നല്ല ഒരു ബിംബമാണ്, ഇത്രയും കറക്റ്റായിട്ടുള്ളൊരു ബിംബം. ബിംബം എന്ന് പറയുന്നതൊക്കെ മനസ്സിലാകണമെങ്കിൽ ഒരു അല്പം കാവ്യഭാവന വേണം. ബിംബങ്ങൾ ഭാരതീയ സാഹിതിയുടെ ചമത്കാര രംഗങ്ങളാണ്. ഷേക്സ്പിയറുടെ ആസ്യുലൈക്കിന്റെ അടുത്ത് പഠിച്ചാൽ നോ ജുവലീസ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റേൺ സൈഡ്, നോ ജുവലീസ് ലൈക്ക് റോസാലി, ഇങ്ങനൊരു പദം വായിക്കുന്നൊരു വിദ്യാർത്ഥിക്ക് ജീവനുള്ളൊരു ചമത്കാരമൊന്നും കിട്ടില്ല. കാരണം റോസാലിന്റെ ഒരു ആഭരണം മാത്രമാണ്. മനസ്സിലായില്ല, ഷേക്സ്പിയറിയൻ കൃതികളിൽ അതിലെ പ്രഭയുള്ള ഒരു കൃതിയാണ് അസ്യുലൈക്ക്. മറിച്ച് കാര്യാസൈകതലീനഹം സമിഥുന ശ്രോതോ വഹാമാലിനി പാദാസ്താമഭിതോ നിഷണ്ണ ഹരിണാ ഗൗരീ ഗുരു പാവന. വേണ്ട, മലയാളം തന്നെയാവാം. ചാലേ മാലിനിയും മരാളമിഥുനം വാഴും മണത്തിട്ടയും ചോലയ്ക്കപ്പുറമായി നിൽക്കുന്ന ആ ശൈലേന്ദ്രപാദങ്ങളും ചീരം ചാത്തിന വൃക്ഷം ഒന്നതിനടിക്കായിട്ട് കാന്തന്റെ മൈ ചാലിക്കൊമ്പിലിടത്തു കണ്ണുരസുമ മൺവേടയും വേണ്ടതാ. സജീവമാണോ ചിത്രം? സ്ത്രീരത്ന സൃഷ്ടിരപര പ്രതിഭാതിതാമേ ധാതുർവിഭുത്തുമനുചിന്ത്യ വപുശ്ചതസ്യ. കാളിദാസൻ ശാകുന്തളത്തിൽ നിങ്ങളുടെ വൈകാരിക സാക്ഷരത മുഴുവൻ വളരുന്ന ചിത്രമാണ്.
1: ഓം നമശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം.org റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.org. ഓം നമശിവായ.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: ജ്ഞാനാദ് ഏവ തു കൈവല്യം എന്ന് പറഞ്ഞ മോക്ഷം ജ്ഞാനം കൊണ്ട് മാത്രമേ കിട്ടത്തുള്ളൂ എന്നാണ് ശാസ്ത്രത്തിന്റെ പരമമായ സിദ്ധാന്തം. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ തോന്നും ഭക്തി, യോഗം, കർമ്മം എല്ലാം ഇതെല്ലാം അവസാനം ജ്ഞാനത്തിലെത്തിക്കുന്നു എന്നാണ്. സർവം കർമ്മ അഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. സർവകർമ്മങ്ങളും നമ്മൾ അനുഷ്ഠിക്കുന്ന ഏതെല്ലാം സാധനങ്ങളുണ്ടോ അതെല്ലാം ഭഗവാൻ തന്നെ ഗീതയിൽ അർജുനോട് പറയുന്നതാണ്. അർജുന, ഇതെല്ലാം ജ്ഞാനേ പരിസമാപ്യതേ, സർവവും ജ്ഞാനത്തിൽ പരിസമാപിക്കുന്നു. ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറയുന്നതാണ്. മുമുക്ഷുത്വം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് ആ ഒരു വെളിച്ചത്ത് വേണം നമ്മൾ കാണാൻ. മോക്ഷേച്ഛ എന്ന് പറയുന്നു. അപ്പോൾ മോക്ഷത്തിനുള്ള ഉപായം ജ്ഞാനമാണെന്ന് ശ്രദ്ധിച്ച് മോക്ഷം നേടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം ജ്ഞാനം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു എന്നായി. ജ്ഞാന സമ്പാദനത്തിലൂടെ അല്ലാതെ മോക്ഷം കിട്ടത്തില്ല. അപ്പോൾ ആ ജ്ഞാന സമ്പാദനത്തിലുള്ള ഉപായങ്ങളിൽ പലതുണ്ട്. അതിൽ ഉള്ള ഒരു ഉപായമാണ് നമ്മൾ ഇനി ഇവിടെ പറയുന്ന ഈ ആത്മവിചാരം, ശ്രവണ മനനങ്ങൾ എന്ന് പറയുന്നത് അതാണ്. ആത്മതത്വത്തെക്കുറിച്ച് കേൾക്കുകയും പറയുകയും ചെയ്യുന്നത് അതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശാസ്ത്രത്തെ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ശാസ്ത്രചിന്തനം എന്ന് പറയുന്നത് ഒരു സാധനയാണ്. ശാസ്ത്ര മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള അതൊരു ആത്മ വിചാരമാണ്. ശാസ്ത്രചിന്തനം എന്ന് പറയുമ്പോൾ ആത്മവിചാരമാണ്, ഉള്ളതൊരു സാധനയാണ്. അതിനെയാണ് ഇവിടെ മുഖ്യമായ സാധന എന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം ഇവിടെ പറയുന്നത് ആത്മവിചാരമാണ് അദ്വൈതത്തിലും ഏറ്റവും മുഖ്യമായ സാധനം. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അതിന് ഒരുവനെ സക്ഷമനാക്കുന്നു എന്ന് ഇവിടെ അദ്വൈതം സ്വീകരിക്കുന്നുള്ളൂ. ആത്മവിചാരത്തിനുള്ള യോഗ്യത ഒരുവൻ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും. ഈ ആത്മവിചാരം എന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട്, ഒരു ഈശ്വരചിന്ത എന്നെടുത്താണ് കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പൊ ആ ഈശ്വരചിന്തയ്ക്കുള്ള യോഗ്യത ഒരുവൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള എല്ലാ ഉപായങ്ങളും. അതിനുള്ള സാമാന്യ യോഗ്യതയിലാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് ശമധമാദികൾ എന്ന് പറഞ്ഞിവിടെ സാധന ചതുഷ്ടയം എന്ന് പറഞ്ഞത്. അപ്പൊ ഈ സാധന ചതുഷ്ടയം പ്രാപിക്കുന്ന ഒരുവനാണ് ഈശ്വരചിന്തയ്ക്കുള്ള യോഗ്യത വരുന്നതെന്നാണ്. അവരെ ഇതൊന്നും അറിയാത്ത സാധാരണ മനുഷ്യനും ഈശ്വരചിന്ത ചെയ്യുന്നുണ്ടല്ലോ. അവരിതൊന്നും ബ്രഹ്മസൂത്രമൊന്നും പഠിച്ചിട്ടില്ലല്ലോ. അല്ലാത്തവരും ഈശ്വരചിന്ത ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അത് രണ്ടു തരത്തിലാകാം. ഒന്ന്, അതിന്റെ വഴിയാമണ്ണുള്ള ഈശ്വരചിന്തയാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈശ്വരനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ശരിയായ ഈശ്വരചിന്ത ആകത്തില്ല. അങ്ങനെയുള്ള ഈശ്വരചിന്തയുണ്ടോ? ഉണ്ട്. ചാർവാകന്മാരെന്ന് പറയും, പഴയകാലത്തുണ്ടായിരുന്നു. അവർ ഈശ്വരൻ എന്ന് പറയുന്ന രാജാവിനെയാണ്. അവരുടെ ഈശ്വരൻ രാജാവാണ്. കാരണം രാജാവിന്റെ അധീനത്തിലാണ് പ്രജകളെല്ലാം. രാജാവാണ് എല്ലാവർക്കും വേണ്ടതെല്ലാം കൊടുക്കുന്നത്. അതുകൊണ്ട് രാജാവ് ഈശ്വരൻ എന്നാണ് അവർ പറയുന്നത്. രാജാവിനപ്പുറം ഒരു ഈശ്വരനില്ല, അതൊരു ഈശ്വരചിന്തയാണ്. അപ്പൊ രാജാവിനെ ഈശ്വരനായി കാണുമ്പോൾ രാജാവ് സർവശക്തനാണ്, നിഗ്രഹിക്കാനും അനുഗ്രഹിക്കാനും ഒക്കെ ശേഷിയുള്ളവനാണ്. അതുകൊണ്ട് രാജാവ് തന്നെയാണ് ഈശ്വരൻ. ആ രീതി ചിന്തിക്കുന്ന ഈശ്വരചിന്തയുണ്ട്. അവർക്കും ഈശ്വരനും ആത്മാവും ഒക്കെ ഉണ്ട്. അവരുടെ ആത്മാവ് എന്താണ്? ഈ ശരീരം തന്നെ, സ്ഥൂല ശരീരം. കാരണം പ്രത്യക്ഷമായി കാണുന്നത് മാത്രമേ ചാർവാകൻ വിശ്വസിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ ശരീരത്തിനപ്പുറം അവർക്ക് വേറെ ഒരു ആത്മാവില്ല, ശരീരം തന്നെ ആത്മാവ്. മോക്ഷമോ? മോക്ഷമുണ്ട് അവർക്ക്. മോക്ഷം എന്ന് പറയുന്നത് മരണം, മരണത്തോടുകൂടി മോക്ഷം സംഭവിക്കുന്നു എന്നാണ്. ഇതൊരു ഈശ്വരചിന്തയാണ്. അവരും ഈശ്വരനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. പക്ഷെ അവരുടെ ഈശ്വരനെ കുറിച്ചുള്ള ധാരണകൾ ഈ രീതിയിലാണ്. അപ്പോ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ചൈതന്യമോ? അത് പറയുന്നത് ചൈതന്യം എന്ന് പറയുന്നത് ഈ നാല് ഭൂതങ്ങൾ, അഞ്ച് ഭൂതങ്ങൾ അവർ സ്വീകരിക്കുന്നില്ല. പ്രത്യക്ഷത്തെ മാത്രമേ പ്രമാണമായി സ്വീകരിക്കുന്നുള്ളൂ. ഈ പൃഥ്വി, ഭൂമി, ജലം, അഗ്നി, വായു, ഈ നാല് ഭൂതങ്ങൾ കൂടി ചേരുമ്പോൾ അവരുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് അവർ പറയുന്നത്, ചില വസ്തുക്കൾ കൂട്ടിച്ചേർക്കുമ്പോൾ അതിൽ നിന്ന് ലഹരി ഉണ്ടാകുന്നു. അതാണ് മദ്യം എന്ന് പറയുന്നത്. ചില പ്രത്യേക വസ്തുക്കൾ കൂട്ടിച്ചേർന്നു, അപ്പോൾ അതിൽ നിന്നൊരു ലഹരി ഉണ്ടാകും, അത് മദ്യം. അതുപോലെ ഈ നാല് ഭൂതങ്ങൾ കൂടി ചേരുമ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന ഒന്നാണ് ചൈതന്യം, ബോധം നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. അത് ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒന്നാണ്. പല വസ്തുക്കൾ കൂട്ടിച്ചേരുമ്പോൾ അത് പുളിക്കുമല്ലോ, അതുപോലെ അങ്ങനെ ഉണ്ടാകുന്ന ഒന്നാണത്. അങ്ങനെ ഉണ്ടാകുന്ന ഇത് ഈ പഞ്ചഭൂതങ്ങളുടെ തന്നെ ഒരു കാര്യമാണ്. ചർവകന്മാർ ഇന്നും ഉണ്ട്. അപ്പൊ അത് ഈ പഞ്ചഭൂതങ്ങൾ സംഘടിക്കുമ്പോൾ, ഒരു പ്രത്യേക അനുപാതം സംഘടിക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ബോധം ഉണ്ടാകുന്നു. അതിന് നമ്മൾ ആത്മാവെന്ന് പറയുന്നത് അസംബന്ധമാണ്. കാരണം ഈ ബോധം ഉണ്ടാക്കുന്ന ഈ പഞ്ചഭൂത സംഘാതമാണ്, അതുകൊണ്ട് അതാണ് ആത്മാവ്. അതിൽ നിന്നുണ്ടായ ചൈതന്യം എന്റെ ആത്മാവ്, ഭൗതികവാദം എന്ന് പറയുന്നതാണ്. ആത്മാവിൽ നിന്ന് ശരീരം ഉണ്ടായി എന്ന് പറയുന്നത് ആത്മീയവാദം, ശരീരത്തിൽ നിന്ന് ആത്മാവ് ഉണ്ടായി എന്ന് പറയുന്നത് ഭൗതികവാദം. അങ്ങനെയുള്ള ഭൗതികവാദമാണ് അവർ പറയുന്നത്. അപ്പൊ ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നില്ല, നാല് ഭൂതങ്ങൾ. ഈ നാല് ഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്ന ചൈതന്യമാണ് ബോധം, അതല്ല ആത്മാവ്. ഈ നാല് ഭൂതങ്ങളാണ്, ഇത് വിഘടിക്കുമ്പോൾ ഈ ബോധം നശിക്കുന്നു, അതുപോലെ മരണവും സംഭവിക്കുന്നു. മരണത്തിന് ശേഷം പിന്നെ അസ്തിത്വം ഒന്നിനുമില്ല, അതുകൂടി എല്ലാം അവസാനിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്? യാതൊരു തരത്തിലുള്ള മോക്ഷവും ഇല്ല, വേറെ നടത്തും. അപ്പോൾ ഈ ജീവിച്ചിരിക്കുമ്പോൾ കഴിയുന്നത്ര സുഖങ്ങൾ അനുഭവിക്കുക എന്നാണ്. കർണം കൃത്വ ഘൃതം പിബേത്, കടം വാങ്ങിയാണെങ്കിലും നെയ്യ് കൂട്ടി നല്ലവണ്ണം ആഹാരം കഴിക്കണം എന്നാണ്. കടം വാങ്ങിയാണെങ്കിലും നല്ലവണ്ണം ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നല്ല സുഖ സൗകര്യങ്ങളിൽ എന്തെല്ലാം സുഖങ്ങൾ ഈ ലോകത്തിൽ ആർജിക്കാമോ അതെല്ലാം ആർജിച്ച് വളരെ സന്തോഷമായി ജീവിക്കുക. അതീന്ദ്രിയമായ ഒരു ലോകമില്ല. വേദമോ, വേദമെന്ന് പറയുന്നത് അസംബന്ധമാണ്. വൈദികന്മാരോ വേദത്തിന്റെ വ്യാഖ്യാനിക്കുകയും വേദത്തിൽ ആത്മാവിനെ കുറിച്ചും പരലോകത്തിനൊക്കെ കുറിച്ച് പറയുന്നവരോ, അവർ ധൂർത്ത ഭാണ്ഡ നിശാചരാഹ രാക്ഷസന്മാരാണ്. ഈ വേദത്തെ കുറിച്ച് പറയുന്നവരും പ്രസംഗിക്കുന്നവരുമെല്ലാം രാക്ഷസന്മാര്, നിശാചരന്മാരാണ്, ധൂർത്തന്മാരാണ്, ഭാണ്ഡന്മാരാണ്. സന്യാസം എന്ന് പറയുന്നതോ ബുദ്ധി പൗരുഷഹീനാനാം ജീവിക, ബുദ്ധിയും പൗരുഷവും ഇല്ലാത്തവന് ജീവിക്കാനുള്ള ഒരു ഉപായമാണ് ഈ സന്യാസം. ചാർവാകന്റെ അഭിപ്രായമാണ്, ബുദ്ധിയും പൗരുഷവും ഉള്ളവൻ അധ്വാനിച്ച് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചിന്തിച്ച് ശരീരം കൊണ്ടും അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കി ജീവിക്കും. ഇതില്ലാതെ മറ്റുള്ളവരെ ധർമ്മോപദേശം ചെയ്ത് ജീവിക്കാനുള്ള ഒരു ഉപായമാണ് ഈ സന്യാസം, ബുദ്ധിയും പൗരുഷവും ഇല്ലാത്തവൻ. അല്ല, ഇതിനകത്ത് യാതൊരു അർത്ഥവുമില്ല എന്നാണ് ചാർവാകന്മാർ പറയുന്നത്. അതുകൊണ്ട് യാതൊരു സാധനങ്ങളും ആവശ്യമില്ല എന്നുള്ളതാണ്, സുഖമായി ജീവിക്കുക മരിക്കുക എന്നുള്ളതാണ്. ഇത് ആർക്കും ഇഷ്ടപ്പെടുന്നതാണ്, അതുകൊണ്ടാണ് അവർക്ക് ചാർവാകൻ എന്ന് പേര് കിട്ടിയത്. ചാരു വാക്ക് ഏഷാം, ചാരു എന്ന് വെച്ചാൽ ആകർഷകമായ വാക്ക്, വാക്കുകൾ ആരാണോ പറയുന്നത് അവനാണ് ചാർവാകൻ. കേൾക്കാൻ ഇമ്പമുള്ള വാക്കുകൾ പറയും ചാർവാകൻ. അപ്പോൾ ഇതിനൊരു കാലത്ത് നമ്മുടെ ഭാരതത്തിൽ ധാരാളം അനുയായികളും ഉണ്ടായിരുന്നു, കാരണം ഇത് എല്ലാവർക്കും സ്വീകാര്യമായതാണ്. ഇന്നും ഉണ്ട് അനുയായികൾ ചാർവാകന്മാർക്ക്, ഇന്നും ഉണ്ട് ചാർവാകന്മാർ. എന്നുവെച്ചാൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുക. ഇന്നത്തെ ചാർവാകന്മാരെന്താണ് പറയുന്നത്? ഇന്നത്തെ ചാർവാകന്മാർ പറയുന്നത് ഇതൊക്കെ അസംബന്ധമാണ്, ഈ സാധനങ്ങളെന്നൊക്കെ പറയുന്നത് മുഴുവൻ അസംബന്ധമാണ്, ബ്രഹ്മചര്യം പോലെയുള്ള കാര്യങ്ങൾ ലോകത്തിന് ഉപദേശിച്ചാണ് മനുഷ്യന് ഇത്രയും സംഘർഷത്തിന് കാരണം, മനുഷ്യന്റെ ഇടയിൽ ഇത്രയും സംഘർഷം വരാൻ കാര്യം, ഇങ്ങനെയുള്ള ആശയങ്ങൾ ഉപദേശിച്ചാണ്. ശമന്ദമം എന്നൊക്കെ പറയുന്നത് തികച്ചും അസംബന്ധമാണ്. ഇതൊക്കെ ശീലിക്കുന്നവരിൽ മനസ്സിന് സംഘർഷമുണ്ടാകും, മാനസിക വികലതകൾ ഉണ്ടാകും. യമം നിയമം ആസനം എന്നെല്ലാം പറയുന്നത് ആത്മീയ സാധനങ്ങളെ അല്ല. അതുകൊണ്ടെന്താണ്, സഹജമായ വാസനകൾ എങ്ങനെയാണോ അതിനനുസരിച്ച് മനുഷ്യൻ ജീവിച്ചോളുക എന്നാണ്. തന്റെ മനസ്സിൽ എന്ത് തോന്നുന്നോ അത് അനുസരിച്ച് പ്രവർത്തിച്ചോളുക. ശാസ്ത്രങ്ങളും ഒന്നും യാതൊരു തരത്തിലുള്ള നിയമങ്ങളും വ്യക്തിക്കോ സമൂഹത്തിനോ കൽപ്പിക്കാൻ പാടില്ല. എല്ലാ നിയമങ്ങളും അവനവൻ കൽപ്പിക്കുന്നതായിരിക്കും, സ്വതന്ത്രനായിരിക്കണം. എന്നുവെച്ചാൽ മനുഷ്യൻ ആദ്യകാലത്ത് ഈ മരഞ്ചാടിയായി നടന്ന കാലത്ത് എങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിക്കണമെന്നാണ്. എന്നുവെച്ചാൽ സഹജവാസനയ്ക്കനുസരിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞാൽ അതാണ്, കുരങ്ങനായിരുന്ന സഹജവാസനയ്ക്കനുസരിച്ച് ജീവിക്കുന്ന കുരങ്ങനാണ്. അപ്പോൾ അതുപോലെ മനുഷ്യൻ ജീവിച്ചുകൊണ്ടെന്നാണ്. യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും സമൂഹം വ്യക്തിക്ക് കൽപ്പിക്കാൻ പാടില്ല, അതിന് യാതൊരു ശാസ്ത്രങ്ങളും സ്മൃതികളും ഗ്രന്ഥങ്ങളും ഒന്നും പാടില്ല. അപ്പോൾ സഹജമായി ജീവിച്ചു കഴിഞ്ഞാൽ വളരെ ആനന്ദമായിരിക്കും എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഈ സഹജമായി ജീവിച്ച ആനന്ദം ഉണ്ടാക്കിയ അസ്വസ്ഥതകളാണ് പിന്നീട് മനുഷ്യൻ ജീവിതത്തിലെ നിയമങ്ങൾ ഉണ്ടാക്കാൻ ഓരോരുത്തർ പ്രേരിപ്പിച്ചത്. ആ കാര്യമൊക്കെ വിട്ടുപോകും. മനുഷ്യനെ എത്രയോ മനുഷ്യന്റെ ചിന്തകൾക്കും വാക്കിനും പ്രവർത്തിക്കും എല്ലാം നിരന്തരമായ പരിണാമങ്ങൾ സംഭവിച്ച് അനേകം പേര് ചിന്തിച്ചാണ് മനുഷ്യന്റെ ജീവിതത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചത്. അത്തരം നിയമങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിട്ട് അരാജകത്വത്തിലേക്ക് വീണ്ടും പോകണമെന്നാണ്, സഹജവാസനകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് പറയുന്നവരുണ്ട് ഇന്നത്തെ ചാർവാകന്മാർ. അപ്പോൾ ഈ അതിൽ വരുന്ന ഒരു തകരാർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചിന്തിക്കുന്നവർ ഒരു കാര്യം ആലോചിക്കുന്നില്ല, സഹജവാസന അനുസരിച്ച് ഒരു പ്രാണിയും ജീവിക്കാൻ വേണ്ടി ആരും ഉപദേശിക്കേണ്ട കാര്യമില്ല. സഹജവാസന അനുസരിച്ച് ജീവിക്കുന്നത് ആരും ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ജനിക്കുമ്പോൾ ആരും വസ്ത്രം കൊണ്ടുവരുന്നില്ല. അപ്പൊ അവിടെ മുതലേ വീണ്ടും പൂർവ്വാവസ്ഥയിലേക്ക് പോകണം, പുറങ്ങനെ പോലെ ജീവിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഏതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും വേണ്ട, ഏതൊരു തരത്തിലുള്ള സാധനങ്ങളും വേണ്ട, എന്താണ് ഫ്രീ ആയിട്ട് അങ്ങ് ജീവിച്ചേക്കുക എന്നാണ് പറയുന്നത്. ഇതെന്താണ് ചാരുവാക്കാണ്, കേൾക്കുമ്പം വളരെ രസകരമായിട്ട് തോന്നും, പെട്ടെന്ന് തോന്നും. എങ്ങനെയുള്ളവർക്ക് തോന്നും? ഇതുപോലെയുള്ള ചിന്തിക്കുന്നവർക്കല്ല, ഇതിനെക്കുറിച്ച് പറയുന്ന അവിചാരരമണീയം എന്ന് പറയും ശാസ്ത്രത്തിൽ. ഇത്തരം ഉപദേശങ്ങൾ ഗുരുവും ശിഷ്യനും ആവശ്യമില്ല, ശാസ്ത്രം ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ആ വിചാരരമണീയം, വിചാരം ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം ഇത് രമണീയമാണ്, മനോഹരമാണ്. സാമാന്യ ജനങ്ങൾക്ക് ആധ്യാത്മികമായ കാര്യങ്ങളിലോ അതീന്ദ്രിയമായ വിഷയങ്ങളിലോ ശാസ്ത്രത്തിലോ ഒന്നും പരിചയമില്ലാതിരിക്കുന്നതാണ്. അതായത് സാമാന്യ ജനങ്ങളുടെ അജ്ഞതയാണ്, ചുരുക്കി പറഞ്ഞാൽ അതാണ് ഇത്തരം ആശയങ്ങളുടെ വിജയം. ഇത്തരം ആശയങ്ങൾ സമൂഹത്തിൽ പ്രചരിക്കുന്നതിനുള്ള കാരണം എന്തുകൊണ്ടാണ്? സാമാന്യ മനുഷ്യൻ ഇത്തരം ദർശനത്തെക്കുറിച്ചോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചോ ഉള്ള അറിവില്ലായ്മ. അതുകൊണ്ട് സാമാന്യ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ജീവിതത്തിൽ അരാജകത്വമാണ് ആഗ്രഹിക്കുന്നത്. അതായത് സ്വതന്ത്രമായി തോന്നുന്നത് പോലെ ജീവിക്കുക, സഹജ വാസനകൾക്കനുസരിച്ച് ജീവിക്കുക. അപ്പോൾ അതിന് അവൻ വിവരമുണ്ടെന്ന് ധരിക്കുന്ന ഒരാളിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സന്തോഷമായി, അരാജകത്വം പൂർണ്ണമാകും. അപ്പോൾ ഇത് മനുഷ്യൻ ഒരു കാലത്ത് പരീക്ഷിച്ച് കളഞ്ഞതാണ്. പണ്ട് മൃഗങ്ങളെപ്പോലെ ജീവിച്ചിട്ട് അതുകൊണ്ട് ഗുണമില്ലാന്ന് മനസ്സിലാക്കിയിട്ടാണ് പിന്നീട് അവൻ ജീവിതത്തിൽ നിയന്ത്രണങ്ങളും നിയമങ്ങളും ഒക്കെ കൊണ്ടുവന്നത്. അതിനാണ് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത്. ആ സംസ്കാരത്തെയാണ്, സഹജമായിട്ടുള്ളത് സംസ്കാരമല്ല, സഹജമായിട്ടുള്ളത് പ്രാകൃതമാണ്, സംസ്കൃതമല്ല. അപ്പോൾ പ്രാകൃതമായ വാസനകളല്ല ജീവിതത്തെ നയിക്കേണ്ടതെന്ന് മനുഷ്യൻ അവന്റെ അനുഭവങ്ങളിലൂടെ പഠിച്ചതിന് ശേഷമാണ് അവനെ തന്നെ സംസ്കരിച്ചത്. ആ മനുഷ്യ സംസ്കാരത്തിന് വേണ്ടിയിട്ടാണ് നിയമങ്ങളുണ്ടായത്. ആ നിയമങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ ഇത്രയെങ്കിലും സംസ്കരിക്കപ്പെട്ടത്. ഇല്ലെങ്കിൽ പണ്ട് കാട്ടിലൊക്കെ പരസ്പരം കടിച്ചു തിരുത്തുന്നു നരഭോജികളായി കഴിഞ്ഞിരുന്നവരാണ്, പറയുന്നില്ല പുരാണങ്ങളൊക്കെ പറയുന്നില്ല രാക്ഷസന്മാർ മനുഷ്യരെ തന്നെ നമ്മുടെയൊക്കെ അപ്പുപ്പന്മാരായിരുന്നു. അങ്ങനെ ജീവിച്ചവരാണ് പിന്നീട് സംസ്കരിക്കപ്പെട്ടു. ആ സംസ്കരിച്ച് അവൻ എന്താണ് സംസ്കരിച്ചത്? ശാസ്ത്രം, അറിവുള്ളവരുടെ ഉപദേശം. അപ്പൊ ആ ശാസ്ത്രങ്ങളെല്ലാം പറയുന്നതെല്ലാം മനുഷ്യന് ടെൻഷൻ ഉണ്ടാക്കുന്നതാണ് എന്നെല്ലാം പുതിയൊരു ശാസ്ത്രം അവതരിപ്പിച്ചിട്ട് ഈ അരാജക ഗുരുക്കന്മാർ സമൂഹത്തെ വാസ്തവത്തിൽ വഴിതെറ്റിക്കുകയായിരുന്നു. ഇത് സമൂഹത്തിന്റെ അജ്ഞതയാണ് ഇവരുടെ ഏറ്റവും വലിയ ആയുധം. അപ്പൊ അങ്ങനെ പറയുന്നവരുമുണ്ട്. ഈ ചാർവാകന്മാർ പണ്ടുകൊണ്ട് ഇന്നുകൊണ്ട് സാന്ദർഭ്യമായിട്ട് തന്നെ ഇവരെ കുറിച്ച് ഇത്തരം ആശയങ്ങളെ കുറിച്ചൊക്കെ ആൾക്കാർ ഒന്ന് ചോദിക്കും. അങ്ങനെ ഇത് കേട്ടുള്ള അറിവേ ഉള്ളൂ, അതാ ഈ ഗുരുക്കന്മാരുടെ ഇന്ന് ശിഷ്യനല്ല ഞാൻ. പിന്നെ ആൾക്കാർ ഒന്ന് ചോദിക്കും, അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ആള് എന്നത് ചെയ്യണം, ധ്യാനിക്കുന്ന അപകടമാണ്, ജപിക്കുന്നത് ഗുണമില്ല, അത് മെക്കാനിസമാണ്, അതാണ് ഇതാണ് മറ്റു മറിച്ച് എന്നൊക്കെ പറഞ്ഞു. അവരുടെ ചില ഭാഷകളുമുണ്ട്, ഇങ്ങനെയൊക്കെ കേട്ടുള്ള അറിവേ എനിക്ക് ഇവരെ കുറിച്ചുള്ളൂ, ചാർവാകന്മാരെ കുറിച്ച്. പക്ഷെ പഴയ ചാർവാകന്മാരെ കുറിച്ച് ശരിക്കും പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായി, തിരിച്ചറിയാൻ പറ്റി. അതാണല്ലോ ഇത് പറയാറല്ലേ, പുതിയ കുപ്പിയിൽ പഴയ വീഞ്ഞെന്ന് ഒരു പഴഞ്ചനുണ്ടല്ലോ. അപ്പൊ സാധനം അതാണല്ലോ ഈ പുതുതായി കൊണ്ടുവന്നിരിക്കുന്നത് എന്നും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആണ് അതിനെ കൂടെ ഒന്ന് പരാമർശിച്ചത്. ഇതൊന്നും ആവശ്യമില്ല എന്ന് പറയുന്നവരുണ്ട്, ഇതൊക്കെ ടെൻഷൻ ഉണ്ടാക്കുന്നു, ഫ്രീ ആയിട്ട് ജീവിക്കുക, ഇതൊന്നും വേണ്ട. അത് ഏറ്റവും അപകടകരമായ ചിന്തയാണ്. എന്തുകൊണ്ടത് ഇല്ല? കാരണം മനുഷ്യന്റെ സഹജമായ വികാരങ്ങൾക്ക് അതിരില്ല. ഇച്ഛ ആഗ്രഹം തന്നെ എടുക്കാം, ആഗ്രഹം അതിനൊരിക്കലും സഹജമായി വരുമ്പോൾ അതിന് അതിരുകളൊന്നുമില്ല. മനുഷ്യൻ എന്തും ആഗ്രഹിക്കും, ആഗ്രഹമാണ് പ്രവൃത്തിയെ നിയന്ത്രിക്കുന്നതെന്ന് വന്നു കഴിഞ്ഞാൽ. ധർമ്മമോ നീതിബോധമോ ആചാര്യന്മാരോ അവരുടെ ഉപദേശങ്ങളോ അല്ല പ്രവൃത്തിയെ കാരണം പറഞ്ഞല്ലോ, ജാനാതി ഇച്ഛതി യഥതേ, അറിയുന്നു ഇച്ഛിക്കുന്നു പ്രവർത്തിക്കുന്നു. ഒരുവന്റെ ആഗ്രഹമാണ് അവന്റെ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്നതെങ്കിൽ അവൻ എന്താഗ്രഹിക്കുന്നതും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം വ്യക്തിക്ക് കിട്ടിക്കഴിഞ്ഞാൽ സമൂഹ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യന് ദുസ്സഹമായി തീരും. കാരണം അവന്റെ സ്വാർത്ഥത, അവന്റെ എത്രയോ ദുർവികാരങ്ങളുണ്ട്, ഇതിനെല്ലാം പോഷിപ്പിക്കുന്നതിന് വേണ്ടി ഇവന്റെ ആഗ്രഹത്തെയും പ്രവൃത്തിയും ഇവൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ മനുഷ്യന് ജീവിക്കുന്നത് വളരെ ദുസ്സഹമായി തീരും. അതുകൊണ്ട് സഹജവാസനകൾ ഒരിക്കലും, സഹജവാസനകളെ പോഷിപ്പിച്ച് മനുഷ്യന് ജീവിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് നിയന്ത്രണങ്ങൾ വന്നത്. അപ്പോൾ സ്വാർത്ഥതയ്ക്ക് അവിടെ കൂടുതൽ സ്ഥാനം വരും, മനുഷ്യ ജീവിതം കുഴപ്പത്തിലായിത്തീരും. അതുകൊണ്ട് അത്തരം ചിന്താഗതികൾ ഒരിക്കലും അതെന്തോ മഹത്തരമായ കാര്യങ്ങളാണ് പറയുന്നതെന്ന് വിചാരിച്ച് ആത്മീയ സാധകന്മാർ ഒരിക്കലും അതിൽ പെടരുത്. പിന്നെ അത്തരം ചിന്തകൾ ആവശ്യമുള്ളവർ കാണും. എങ്ങനെയാണ് ജീവിതകാലം മുഴുവൻ നേരും നിറയും ഇല്ലാതെ ജീവിച്ച് ജീവിതം തന്നെ സ്വയം നശിപ്പിച്ച മനുഷ്യർ കാണും. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ പിന്നീട് ധർമ്മബോധത്തെയോ ശാസ്ത്രത്തെയോ ഒന്നും അവർക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അരാജകത്വവാദം ചിലപ്പോൾ അവർക്ക് കുറച്ച് സമാശ്വാസം കൊടുത്തിരിക്കും. അതായത് താൻ ഇതുവരെ ചെയ്തതൊക്കെ ശരി തന്നെ എന്നുള്ളൊരു ബോധം ഉണ്ടായിക്കൊള്ളും, കുറ്റബോധം ഉണ്ടാകാതിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന അരാജകത്വവാദം, അപ്പോൾ തെറ്റും ശരിയും എന്നുള്ള ബോധമാണ് മനുഷ്യനെ അസ്വസ്ഥമാക്കുന്നു എന്നാണ് അരാജകവാദികൾ പറയുന്നത്, ചാരവാദന്മാർ പറയുന്നത്. പുണ്യപാപ ചിന്ത പാടില്ലെന്നാണ്. പുണ്യവും പാപവും ചിന്തിക്കേണ്ട, നീ ചെയ്യുന്നത് നിനക്ക് തോന്നുന്നതൊക്കെ നിനക്ക് ശരിയെന്ന് അങ്ങനെ അങ്ങ് ജീവിച്ചോളാനാ പറയുന്നത്. അപ്പോൾ ഇത് അങ്ങനെയാണ് ഇതുവരെ ജീവിച്ചത്, ഒരുത്തൻ ഇതുവരെ അങ്ങനെ ജീവിച്ചു, പുണ്യവും പാപവും എന്തെന്ന് അന്വേഷിക്കാതെ അവൻ ജീവിച്ചു. അപ്പോൾ ജീവിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും അവന് അതിനെക്കുറിച്ചുള്ള ബോധമുണ്ടായ ദുഃഖം വരും. അപ്പോൾ ആ വരുന്നവർ ചിലപ്പോൾ അവൻ തിരിഞ്ഞ് ചിന്തിക്കും. ആ സമയത്താണ് ഈ ചാർവാകൻ വന്നിട്ട് ഉപദേശിക്കുന്നത്, എന്താണ് അങ്ങനെ നീ ചിന്തിക്കണ്ട, അതിൽ യാതൊരു കാര്യവുമില്ല, നേരെ മുമ്പോട്ട് പോക്കോ എന്ന് പറയും. അപ്പോൾ പിന്നെ അവന് സമാധാനമായി, ശരി താൻ ഇതുവരെ ജീവിച്ചത് തന്നെയാണ് ശരി, ഇനി അവിടെ ധർമ്മബോധം കൊണ്ടുവരണ്ട, പുണ്യത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊന്നും വരണ്ട എന്ന് വിചാരിച്ച് അവനൊരു ആശ്വാസം വരും. അല്ലാതെ നേരെ ജീവിക്കുന്നവൻ ഇത് സഹായിക്കത്തില്ല. കാരണം നമ്മുടെ ശാസ്ത്രങ്ങൾ നിർദ്ദേശിക്കുന്ന എന്താ, ആ ജീവനെ ഊർധ്വമുഖമാക്കുന്നതിന്, അതായത് അവനെ മേലോട്ട് നയിക്കുന്നതിനുള്ള ഉപായങ്ങളാണ് നിർദ്ദേശിക്കുന്നത്, അധപ്പതിപ്പിക്കാനുള്ള ഉപായങ്ങളല്ല. നമ്മുടെ ബുദ്ധിക്ക് നല്ല ഉന്മേഷത്തെ ഉണ്ടാക്കുന്ന ഈ പറയുന്ന മോക്ഷശാസ്ത്രത്തിൽ വ്യക്തമായ ലക്ഷ്യബോധം, വ്യക്തമായിട്ടുള്ള ദിശാബോധം തരുന്ന ആശയങ്ങളാണ് നമുക്ക് തരുന്നത്. ഇത്തരം ചിന്തകൾക്കുള്ളതെല്ലാം അവിടെ പണ്ടേ നിഷേധിച്ചാണ്, ഇതെല്ലാം പൂർവപക്ഷങ്ങളാണ്. ആത്മീയ സാധകനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ആശയങ്ങളെല്ലാം അരാജകത്വവാദം ചാർവാകം എന്നൊക്കെ പറയുന്നത് പൂർവപക്ഷമാണ്, തള്ളിക്കളയേണ്ടതാണ്, ഒരിക്കലും സ്വീകരിക്കേണ്ടതല്ല, ഹേയങ്ങളാണ്. ഹേയം ഉപാധേയം, അങ്ങനെ ശാസ്ത്രത്തെ രണ്ടായി തിരിക്കും. ഉപാധേയമായ ശാസ്ത്രവും ഹേയമായ ശാസ്ത്രവും. ചാർവാകാദി ശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത് ഹേയമാണ്, ഉപേക്ഷിക്കേണ്ടതാണ്. അത് ആധുനിക ചാർവാകനായാലും ശരി, പ്രാചീന ചാർവാകനായാലും ശരി, അത് ഉപേക്ഷിക്കണം. ഹേയമായതിനെ മാത്രമേ സ്വീകരിക്കാവൂ. ഇതിനെക്കുറിച്ച് ശരിയായിട്ടുള്ളതിന് അറിഞ്ഞില്ലെങ്കിൽ തെറ്റായിട്ടുള്ളതിന് ചിലപ്പോൾ താല്പര്യം തോന്നിപ്പോകും. അപ്പം നമ്മുടെ ശാസ്ത്രം അതല്ല പറയുന്നു, അവന് ശരിയായ വഴിക്ക് നയിക്കുകയാണ്. അതിന് മനുഷ്യനെ ഊർധ്വമുഖമാക്കി എന്നുവെച്ചാൽ അവൻ്റെ ജീവനെ ഉദ്ധരിച്ച് പരമാത്മാവിൽ എത്തിക്കുന്നതിനുള്ള ഉപായങ്ങളാണ് ഇവിടെ നമ്മുടെ പ്രാചീന ആചാര്യന്മാർ സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ പറയുന്ന ശമം ദമം അല്ലെങ്കിൽ യമനിയമങ്ങൾ, ബ്രഹ്മചര്യം പോലെയുള്ള എല്ലാ എന്താണ് അവനെ ഉയർത്തുന്നതാണ്, അതെല്ലാം അവനെ മുന്നോട്ട് നയിക്കുന്നതാണ്. അത് ജീവിതത്തിൽ കുറേയൊക്കെ പരിശീലിക്കുകയും വൈഷമ്യമുള്ളതാണ്, അത് ശരിയാണ്. ഇത് പരിശീലിക്കുന്നതിന് കുറച്ച് വൈഷമ്യമുണ്ട്, പക്ഷെ അതുകൊണ്ട് വൈഷമ്യമുള്ളതുകൊണ്ട് അത് പ്രയോജനം ഇല്ലാത്തവയല്ല. ജീവിതത്തിൽ അതൊക്കെ കുറച്ച് പരിശീലിച്ച് നോക്കുന്നവർക്ക് അതിന്റെ പ്രയോജനം മനസ്സിലാകും. അതിന് വഴിതെറ്റൽ സംഭവിക്കാതിരിക്കാൻ ആത്മീയ സാധകന്മാർ വളരെ ശ്രദ്ധിക്കണം. ഒരുപാട് പേര് ചാർവാകന്മാരുടെ കൂടെ പോയി നശിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ ശ്രമിക്കണം. നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്ന നമുക്ക് ശരിയായ ദിശാബോധം തരുന്ന ഉപദേശങ്ങൾ നമ്മൾ സ്വീകരിക്കും. അപ്പോൾ ഈ സാധന ചതുഷ്ടയ സമ്പത്തി ഇതെല്ലാം ജീവിതത്തിന് നേരത്തെ അറിഞ്ഞ് സ്വീകരിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വളരെ നല്ല കാര്യം. കൂടുതൽ ഈ സംസാരത്തിന്റെ മാലിന്യങ്ങളെല്ലാം പറ്റുന്നതിന് മുമ്പ്, പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ കഴുകിക്കളയാൻ വളരെ പ്രയാസമാണ്. അതിന് മുമ്പ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ജീവിതത്തിൽ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ആചാര്യസ്വാമികൾ തന്നെ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്, സ്വസ്ഥേ ദേഹേ, ശരീരം വളരെ സ്വസ്ഥമായിരിക്കുമ്പോൾ വേണം ഈ സാധനങ്ങളെല്ലാം തുടങ്ങേണ്ടത്. പടുഷു കരണേഷു എന്നാണ്, ഈ കരണങ്ങളെല്ലാം നല്ല സമർത്ഥങ്ങളായിരിക്കുന്നു, അതായത് ഇന്ദ്രിയങ്ങൾ. കണ്ണിന്റെ കാച്ച് നശിച്ച് ചെവി മന്ദമായി, അതിനുശേഷം പിന്നീടൊന്നും ചെയ്തിട്ട് കാര്യമില്ല. സ്വസ്ഥേ ദേഹേ പടുഷു കരണേഷു, ദേഹം സ്വസ്ഥമായിരിക്കുമ്പോഴും ഈ ഇന്ദ്രിയങ്ങളെല്ലാം നല്ല ശക്തമായിരിക്കും, അതിന് പ്രവർത്തിക്കാനുള്ള പൂർണ്ണമായ ആരോഗ്യങ്ങൾ ഇതിനെല്ലാം ഉണ്ടായിരിക്കുമ്പോഴും എന്നാണ്. ആലയേ ശ്രീ സമൃദ്ധേ എന്നാണ്. ആലയം എന്ന് പറയുന്നത് വീടെന്നുള്ള അർത്ഥമുണ്ട്, ഈ ശരീരം എന്നുള്ള അർത്ഥമുണ്ട്. ഈ ശരീരം ശ്രീ സമൃദ്ധമായിരിക്കും, ഈ ശരീരം ഐശ്വര്യപൂർണമായിരിക്കുമ്പോഴും നടത്തും. ഈ ശരീരം എപ്പോഴാണ് ഐശ്വര്യപൂർണമായിരിക്കുന്നത്? കൗമാരാന്തേ, കൗമാരത്തിന്റെ കൗമാരം വരെ എന്ന് പറയുമ്പോൾ വിവേകം അവിടെ സ്പഷ്ടമാകുന്നില്ല, ബാല്യമായിട്ട് ഉൾപ്പെടുത്താം. അവിടെ ധർമാധർമ്മ ബോധം വരുന്നില്ല, വിവേകം പ്രവർത്തിക്കുന്നില്ല, ഇന്ദ്രിയങ്ങൾക്ക് ശരിയായിട്ടുള്ള വളർച്ച വന്നിട്ടില്ല. അതുകൊണ്ട് കൗമാരാന്തേ വയസ്സി പ്രഥമേ, കൗമാരാന്ത എന്ന് പറയുന്നത് എന്താണ്? യുവത്വത്തിന്റെ തുടക്കത്തിൽ, യുവത്വം ആരംഭിക്കുന്ന സമയത്ത് തുടങ്ങണമെന്ന് ആണ് കൗമാരാന്തേ വയസ്സി പ്രഥമേ കഥമപ്യപ്രവൃദ്ധേച്ച ദുഃഖേ. ഈ സമയത്ത് ദുഃഖങ്ങൾ ഒരു തരത്തിലും കൂടിയിട്ടില്ല. ദുഃഖങ്ങളെന്ന് പറയുന്നത് ആ യുവത്വ അങ്ങോട്ട് കൂടുതൽ യുവത്വത്തിലേക്ക് പ്രവേശിച്ച് പിന്നെ ഗാർഹസ്ഥ്യത്തിലേക്കൊക്കെ തിരിയുമ്പോഴാണ് മനുഷ്യന് ദുഃഖങ്ങളുണ്ടാകുന്നത്. അതിനു മുമ്പേ ഇത് തുടങ്ങിക്കൊള്ളണമെന്നാണ്. കഥമപ്യപ്രവൃദ്ധേച്ച ദുഃഖേ, ഒരു തരത്തിലും ദുഃഖങ്ങൾ തന്നെ ബാധിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ്. പ്രായമുള്ളവർക്ക് പ്രയാസം തോന്നരുത്. ഇത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആചാര്യസ്വാമികളാണ് പറഞ്ഞിരിക്കുന്നത്. നിരാശപ്പെടണ്ട, ഇത്തവണ നടന്നില്ലെങ്കിൽ ഇനി അടുത്ത് വരുന്നുണ്ട്, വീണ്ടും ഇതൊക്കെ ആരംഭിക്കും, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇപ്പൊ ഇത് സംസ്കാരം വരുന്ന ആൾ.
2: ഓം നമശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം.org റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം.org. ഓം നമശിവായ.

ഭാഷ്യം ക്രിയാർത്ഥൈശ്ച വിശേഷാദിത്യാർത്ഥനം യഥാ ദർശപൂർണമാസാദിഗ്രഹേവം ഫലാവിശിഷ്ടൈക വർത്തതേ ഏവം ക്രമപ്രയുക്തം കാര്യേതി അലൗകികം വസ്തു പ്രത്യക്ഷാദ്യവിഷയം യഥാഭൂതം ചാ യഥാവാക്യേരിവ ജ്ഞാപ്യതേ തഥാ പരമാത്മൈശ്വരദേവതാദി വസ്തു വസ്തുവിലാദി ധർമ്മകം അശ്വനയാദ്യതീതം ചേത്യവുമാദി വിശിഷ്ടമിതി ഏത വാക്യേരിവ ജ്ഞാപ്യതേ ഇതി അലൗകികത്വാ തഥാ 'ഭൂതമേവ ഭവിനും അർഹതീതി' എന്നുവെച്ചാൽ ക്രിയാർത്ഥൈർവാക്യൈർജ്ഞാനവാക്യാനാം ബുദ്ധിത്വാദഗത്വേ വിശേഷവസ്തി അനിശ്ചിത വിപര്യസ്താവ പരമാത്മാദി വസ്തുവിഷയ ബുദ്ധിരുപത്യതേ. ഇതിൻ്റെ താല്പര്യത്തെക്കുറിച്ച് പറയാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇത് സാധാരണ മീമാംസകർ, പൂർവമീമാംസകരെന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടരെയും പറയാം, അദ്വൈതികളെയും പറയാം, കർമ്മകാണ്ഡികളെയും പറയാം. അതുകൊണ്ടാണ് പൂർവമീമാംസ ഉത്തരമീമാംസ എന്ന് രണ്ടായി പറയുന്നത്. പൂർവമീമാംസ, അതായത് കർമ്മത്തെ വേദ താല്പര്യം കർമ്മമാണ്, കർമ്മഫലമാണെന്ന് കരുതുന്നവർ, അവര് അദ്വൈതത്തെ സ്വീകരിക്കാൻ അവർക്ക് പ്രയാസമുണ്ട്. അവരെന്താണ് പറയുന്നത്? കർമ്മങ്ങൾ, അതാണ് വേദത്തിൽ പ്രതിപാദിക്കുന്നത്. ഭക്ഷ്യകാരം പറയുന്നു, അത് ശരിയാണ്, കർമ്മങ്ങൾ വേദത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആ കർമ്മങ്ങൾ, കർമ്മങ്ങളുടെ ഫലം എല്ലാം അലൗകികമാണ്, ലോകപ്രസിദ്ധമായ കാര്യങ്ങളല്ല, മറ്റ് പ്രമാണങ്ങളിലൂടെ അറിയാമെന്നുള്ള കാര്യങ്ങളല്ല. യാഗം ചെയ്യണം, യാഗം ചെയ്താൽ സ്വർഗം ലഭിക്കും, ഇതല്ല. അതെങ്ങനെയാണോ പൂർവമീമാംസകർ സ്വീകരിച്ചിരിക്കുന്നത്, അതുപോലെ ഉത്തരമീമാംസയിലും പരമേശ്വരൻ, ദേവത തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. എങ്ങനെയാണോ നിങ്ങളുടെ അലൗകികമായ കർമ്മങ്ങളെയും കർമ്മഫലങ്ങളെയും, സ്വർഗം പോലെയുള്ള കർമ്മഫലങ്ങളെയും സ്വീകരിക്കുന്നത്, അതുപോലെ ഇവിടെ പരമാത്മാവ്, ബ്രഹ്മം, ദേവത തുടങ്ങിയ കാര്യങ്ങളെയും സ്വീകരിക്കണം, അതും അലൗകികമാണ്. വേദം രണ്ടു തരത്തിലുള്ള അർത്ഥത്തെ ബോധിപ്പിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. ഓരോ കാണ്ഡത്തെ ലൗകികമായ വിഷയങ്ങളെ ബോധിപ്പിക്കുന്നുണ്ടെങ്കിൽ ഉത്തരകാണ്ഡത്തിലും അത് ബോധിപ്പിക്കുന്നു എന്നതിനെ സ്വീകരിക്കുന്നു. എന്നുവെച്ചാൽ അനിശ്ചിത വിപര്യസ്താവ പരമാത്മാദി വസ്തു വിഷയ ബുദ്ധിരുപദ്ധതി. നിങ്ങൾ പറയുന്നു പൂർവകാണ്ഡത്തിൽ പറയുന്നതെല്ലാം ശരിയായ ബോധത്തെ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും അനിശ്ചിതമായ കാര്യങ്ങളല്ല, ഭ്രമാത്മകമായ കാര്യങ്ങളല്ല. വേദം അങ്ങനെ ഒരു കാര്യത്തെ ബോധിപ്പിക്കാൻ പാടില്ലല്ലോ. പരമാത്മാവ്, ദേവത തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് യഥാർത്ഥമായ ജ്ഞാനത്തെയാണ് വേദത്തിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് പറയും. ഇവിടെ നടക്കുന്ന ചർച്ച അദ്വൈതത്തെ വളരെ പ്രസിദ്ധമാണ്, പക്ഷേ അതേസമയം അത് ക്ലിഷ്ടവുമാണ്, ഒരുപാട് സാങ്കേതികത്വം ഉള്ളതാണ്. അതുകൊണ്ടത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, അതിൻ്റെ സാരത്തെ മാത്രം പറയാം. അനുഷ്ഠേയാഭാവദൈക്തമിതി ചേത് ക്രിയാർത്ഥൈർവാക്യൈർ ത്രിയം സ ഭാവന അനുഷ്ഠേയ ജ്ഞാപ്യതേ ലൗകികവി എന്നതഥാ പരമാത്മ ഈശ്വരാദി വിജ്ഞാന അനുഷ്ഠേയം കിഞ്ചിദസ്തി അതഃ ക്രിയാർത്ഥൈ സാധർമ്മ്യം ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അനുഷ്ഠേയമായി ഇന്നത് ചെയ്യണമെന്ന് പറയുന്നു, ഇവിടെ അങ്ങനെയല്ല. തത്വമസി അഹം ബ്രഹ്മാസ്മി വിജ്ഞാനമാനന്ദം ബ്രഹ്മ ചെയ്യാനെന്ന് പറയുന്നില്ല. രണ്ടിനും തുല്യ പ്രാമാണ്യം ഉണ്ടാകത്തില്ല. ഇതാണ് മീമാംസകൻ പറയുന്നത്. അതിനുള്ള ചില നിയമങ്ങൾ വരെ പറയുന്നുണ്ട്, ഭാവനയും മറ്റും. അതെല്ലാം പൂർവമീമാംസയിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. ആർത്തി ഭാവന, ശബ്ദി ഭാവന, അതിൻ്റെ അംശത്രയം തുടങ്ങിയ വിഷയങ്ങളൊക്കെ അവരുടെ പരാമർശിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ ചർച്ചയുടെ ആവശ്യം നമുക്കിപ്പോൾ ഇല്ല. പക്ഷെ അതിനെ നിഷേധിക്കുന്നു. നിഷേധിച്ചിട്ട് ഭക്ഷ്യകാരം പറയുന്നു, ജ്ഞാനസ്യ തഥാപദാർത്ഥ വിഷയത്വ. ജ്ഞാനം ഒരു വസ്തു എങ്ങനെയാണോ അതിനെ അങ്ങനെ ബോധിപ്പിക്കുന്നു, അതാണ് ജ്ഞാനം. അവിടെ നിങ്ങൾ പറയുന്നവരെ എന്തെങ്കിലും ചെയ്യാനോ ഇത് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊന്നും ബോധിപ്പിക്കുന്നില്ല. നഹ്യനുഷ്ഠേയസ്യത്രംസ്യഭവനാഖ്യസ്യ അനുഷ്ഠേയത്വ തഥാത്വം കിം ദ്രഹി പ്രമാണ സമധികൃതത്വ തദ്വിഷയായ ബുദ്ധേഹി അനിഷ്ഠയ വിഷയത്വ തഥാത്വം കിം ദ്രഹി വേദവാക്യജനതത്വ. ഒരു കാര്യത്തെ സ്വീകരിക്കുക എന്താണോ പൂർവകണ്ഡത്തിൽ പറയുന്ന കാര്യങ്ങൾ, അവിടെ നിന്ന് നിങ്ങൾക്ക്
സ്വർഗത്തെക്കുറിച്ചും യാഗത്തെക്കുറിച്ചും എല്ലാം അറിയുന്നു. എന്തുകൊണ്ട്? വേദം ബോധിപ്പിക്കുന്നു എന്നുള്ളതാണ് എനിക്ക്. അതുപോലെ ഉത്തരമാം മീമാംസയെ സ്വീകരിക്കും. അവിടെ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു, എങ്ങനെ വേദം ബോധിപ്പിക്കുന്നു എന്നുള്ളതൊക്കെ. അല്ലാതെ ഇവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ, ചെയ്യാനില്ലേ, ആ തരത്തിലല്ല. വേദത്തിൽ നിന്ന് ബോധിക്കുന്നു. അതുകൊണ്ട് വേദം പ്രമാണമായതുകൊണ്ട് പൂർവകാന്ഡത്തെ സ്വീകരിക്കുന്നത് പോലെ ഉത്തരകാന്ഡത്തെ സ്വീകരിക്കുക. വേദവാക്യ അധികദസ്യ വസ്തുന തഥാത്യ സത്യ അനുഷ്ഠേയത്വ വിശിഷ്ടം ചെയ്ത് അനുതിഷ്ഠതി നോ ചെയ്ത് അനുഷ്ഠേയത്വ വിശിഷ്ടം നനുതിഷ്ഠതി അനുഷ്ഠേയത്വേ വാക്യപ്രമാണത്വ അനുപത്തിൽ ചെയ്ത്. ഇത്രയും മനസ്സിലാകുന്നു. വേദത്തിൽ പൂർവകാന്ഡത്തിൽ പറയുന്നത് ചെയ്യേണ്ട കാര്യം യാഗവും പറ്റും. അത് അനുഷ്ഠേയമായതുകൊണ്ട് അതെല്ലാം ചെയ്യുക. ഉത്തരകാന്ഡത്തിൽ ചെയ്യേണ്ടതായിട്ടൊന്നും പറയുന്നില്ല. അനുഷ്ഠേയമായിട്ട് യാഗം മറ്റൊന്നും നിർദ്ദേശിക്കുന്നു. അവിടെ എന്താണ് ചെയ്യേണ്ടതില്ല, തത്വത്തെ ഗ്രഹിച്ചാൽ മാത്രം മതി. അത് രണ്ടും തമ്മിലെ വ്യത്യാസം. അവിടെ മീമാംസകർ പറയുന്നു, അനനുഷ്ഠേയത്തെ വാക്യപ്രമാണത്വാനുപത്തിൽ ചെയ്യുന്ന അനുഷ്ഠേയത്തെ അസതി പദാർത്ഥാനസംഹതി ഉപപത്യത അനുഷ്ഠേയത്തെ സതി താദർഥ്യന പദാനി സംഹന്യന്തി തത്ര അനുഷ്ഠേയ നിഷ്ഠം വാക്യം പ്രമാണം ഭവതി ഇതം അനേനൈവം കർത്തവ്യമിതി ഇതം അനേനൈവം ഇത്യവും പ്രകാരാണ പദശതാനാമപി വാക്യത്വമസ്തി പുരിയാക്രിയത കർത്തവ്യം ഭവ്യസ്യാതി പഞ്ചമം മാദീനാം അന്യതമേ അസത്യത പരമേശ്വരാത്മ ഈശ്വരാദീനാം വാക്യ പ്രമാണത്വം പദാർത്ഥത്വേജ പ്രമാണാന്തര വിഷയത്വം അതോ അസദേവീതി ചെയ്തു. മീമാംസകർ പറയുന്നു, അതൊന്നും ശരിയല്ല. ചെയ്യുക എന്ന് ബോധിപ്പിച്ചാൽ മാത്രമേ ആ വാക്യത്തിന് പ്രാമാണ്യമുള്ളൂ. പുരിയാ ക്രിയേത കർത്തവ്യം ഭവിച്ച ഇങ്ങനെ അനുഷ്ഠിക്കുക. അത് ഭാഷയുടെ ചില നിയമങ്ങളൊക്കെ അനുസരിച്ച് പറയുന്നു. വാക്യങ്ങളിൽ സംഹതി പരസ്പര അന്വയത്തിലൂടെ പദങ്ങൾ അർത്ഥത്തെ ബോധിപ്പിക്കണമെങ്കിൽ കർത്തവ്യത്തെ ബോധിപ്പിക്കുന്ന ക്രിയാപദങ്ങൾ വേണം എന്ന മീമാംസകരുടെ വളരെ ജടിലമായ തർക്കങ്ങളാണ്. ഇവിടെ വാർത്തകത്തിലും മറ്റും വിശദമായി ചർച്ച ചെയ്യുന്നു. അത് മീമാംസയെക്കുറിച്ച് പരിചയമില്ലാത്തവർക്ക് അത് വളരെ ക്ലിഷ്ടമായി അനുഭവപ്പെടും. അതുകൊണ്ട് അത് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്തായാലും ക്രിയയെ കാണിക്കുന്ന പദങ്ങളുണ്ടെങ്കിലേ വാക്യത്തിന് പ്രാമാണ്യമുള്ളൂ. ഇവിടെ തത്വമസി എന്ന് മറ്റും പറയുന്നിടത്ത് അത്തരത്തിലുള്ള പദങ്ങളില്ല. അതുകൊണ്ട് ഇതൊന്നും പ്രാമാണ്യമല്ല. എന്നാണെങ്കിലോ എന്നാ അസ്ഥിമേര് വർണ്ണ ജ്യേഷ്ഠയുപേതൈത്യവുമാദൗ അനനുഷ്ഠേയേപി വാക്യദർശന നജമേരു വർണ്ണ ജ്യേഷ്ഠയുപേതൈത്യവുമാതി വാക്യശ്രവണേ നിർവാദൗ അനുഷ്ഠേയത്വ ബുദ്ധിരുത്പദ്യതേ തഥാ അസ്ഥിപദസഹിതാനാം പരമാത്മേശ്വരാദി പ്രതിപാദക വാക്യപദാനാം വിശേഷണ വിശേഷ്യഭാവേന സംഹതിക്കേന വാര്യതേ. അതിന് സമാനം പറയുന്നു, അങ്ങനെയല്ല. ഒരു വാക്യത്തിൽ നിന്ന് ബോധമുണ്ടാകണമെങ്കിൽ അതിൽ ക്രിയാപദം, കർത്തവ്യത്തെ ബോധിപ്പിക്കുന്ന ക്രിയാപദം വേണമെന്നില്ല. ഉദാഹരണം പറയുന്നു, എന്താണോ അസ്ഥി മേരു വർണ്ണ ചതുഷ്ടയോപേത. മേരുപർവ്വതം എന്ന് പറയുന്ന ഒന്നുണ്ട്. എന്താണ് വർണ്ണ ചതുഷ്ടയത്തോടു കൂടിയത്? എന്നുവെച്ചാൽ നാനാ വർണ്ണങ്ങളോടു കൂടിയത്, ചിത്രവർണ്ണത്തോടു കൂടിയ മേരുപർവ്വതമുണ്ട് എന്ന് പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ബോധമുണ്ടാവുന്നുണ്ടല്ലോ. അവിടെ എന്നത് ചെയ്യുക എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ കർത്തവ്യത്തെ ബോധിപ്പിക്കുന്ന ക്രിയാപദമില്ലാതെ തന്നെ ഒരു വാക്യത്തിൽ നിന്നും ജ്ഞാനമുണ്ടാകാം. അതുകൊണ്ട് തത്വമസി തുടങ്ങിയ വാക്യങ്ങളിലും നിന്നും ബോധമുണ്ടാകാം. ഈശ്വരൻ, പരമാത്മാവ്, ദേവത തുടങ്ങിയ കാര്യങ്ങളെ പ്രതിപാദിക്കുന്നിടത്തും അത്രയും മതി. അസ്ഥി എന്ന് പറയുന്ന പദം മതി, ക്രിയാപദം മതി. അതുകൊണ്ട് ബോധമുണ്ടാകും. അതുകൊണ്ടങ്ങനെ ഭാഷാ നിയമങ്ങളനുസരിച്ച് ഇത് പരമാത്മാവിനെ വേദം ബോധിപ്പിക്കുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. മേർവാദി ജ്ഞാനവത് പരമാത്മജ്ഞാനെ പ്രയോജനാഭാവ തൈക്തമിതി ചെയ്ത്. അവിടെ മീമാംസകർ പറയുന്നു, ചിത്രവർണ്ണത്തോടു കൂടിയ മേരുപർവ്വതമുണ്ട്. ഇത് കേട്ടിട്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ലല്ലോ. അതുപോലെ ചെയ്യാൻ പറയുന്നില്ല, ചെയ്താൽ എന്നെ ഫലമുണ്ടെന്ന് പറയുന്നില്ല. ഇല്ലാതെ ഇവനം ബ്രഹ്മ, ആത്മാവ് തുടങ്ങിയ ഇവയെക്കുറിച്ച് കേട്ടിട്ട് എന്താ പ്രയോജനം? അതിന് സമാനം പറയുന്നു, ബ്രഹ്മവിതാപ്നോതിപരം ഹിദ്യതേ ഹൃദയ ഗ്രന്ഥി ഇതി ഫലശ്രമണ. അതെല്ലാം ബഹുമുഷത്തിൽ തന്നെ പറയുന്നു. ബ്രഹ്മത്തെക്കുറിച്ച്, പരമാത്മാവിനെ കുറിച്ച് അറിഞ്ഞാൽ
എന്താണ് ബ്രഹ്മപിതാത്മനോതി പരം, മോക്ഷത്തെ പ്രാപിക്കുന്നു, ഭിദ്യതേ ഹൃദയ ഗ്രന്ഥി, അജ്ഞാനം നശിക്കുന്നു, ഇങ്ങനെ ഫലത്തെയും പറയുന്നുണ്ട്. അതുകൊണ്ട് തത്വമസ്യാദി വാക്യങ്ങൾ ശ്രവിക്കുന്നതുകൊണ്ട് ഫലമുണ്ട്, സംസാര ബീജ വിദ്യാദി ദോഷം നിവൃത്തി ദർശനാച്ച്. മാത്രമല്ല ഈ സംസാരത്തിന് ബീജമായിരിക്കുന്ന അവിദ്യാദി ദോഷങ്ങൾ ഈ തത്വജ്ഞാനം കൊണ്ട് നശിക്കുന്നു. അനന്യശേഷത്വച്ച തജ്ഞാനസ്യാദിപ്പാമിവ ഫലശ്രുതിയർത്ഥവാദത്വനുഭൂതി പ്രസിദ്ധ അനിഷ്ടഫല സംബന്ധശ്ച വേദാദേവ വിജ്ഞായതേ നച അനുഷ്ഠേയസ നച പ്രതിഷിദ്ധ വിഷയ പ്രവൃത്തക്രിയസ്യ അകാരണാത് അന്യതനുഷ്ഠേയമസ്തി അകർത്തവ്യത ജ്ഞാനനിഷ്ഠദൈവ ഹി പരമാർത്ഥ പ്രതിഷേധ വിധീനാം സ്യാത്. ഇതെല്ലാം വെറും അർത്ഥവാദമാണ്, വെറുതെ സ്തുതിച്ച് പറയുകയാണ് എന്ന് കരുതിയത് ബ്രഹ്മവിതാപനം, മോക്ഷം, സംസാരനാശം, ഭയനാശം, അജ്ഞാനനാശം, ഇതൊക്കെ കേവല സ്തുതിപരമാണെന്ന് പറഞ്ഞാണ് പറയുന്നതല്ല, സ്തുതിപരമല്ല. ഇവിടെ അകർത്തവ്യത ജ്ഞാനനിഷ്ഠെന്നാണ് പറയുന്നത്. സർവകർത്തവ്യശൂന്യമായ ജ്ഞാനനിഷ്ഠ ബോധിപ്പിക്കുകയാണ്. ഇതുപോലെ പ്രതിഷേധ വിധികളെപ്പോലെ, നിഷേധ വിധികളെപ്പോലെ, ശുദ്ധാർത്ഥസ്യ പ്രതിഷേധ ജ്ഞാന സംസ്കൃതസ്യ അപക്ഷ്യേ അഭുജ്യവ പ്രതിവസ്തുതി കളഞ്ച അഭ്യക്ത അന്നാദോ ഇതം ഭക്ഷ്യം അതോ ഭുജ്യം ഇതിവ ജ്ഞാനം ഉത്പന്നം തദ്വിഷയ പ്രതിഷേധജ്ഞാന സ്മൃത്യ ബാധ്യത. ഏതുപോലെ പറയും, വേദത്തിലെ നിഷേധജ്ഞാനം പോലെയാണ്. ഒരാൾക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്, അയാൾ ഭക്ഷിക്കാൻ തയ്യാറായി, പക്ഷേ അയാളുടെ മുമ്പിൽ കിട്ടിയത് വിഷമാണ്, കളഞ്ച ഭക്ഷണം. വിഷമാണെങ്കിൽ നിഷിദ്ധമായ ആഹാരമാണ്, അല്ലെങ്കിൽ അഭിശപ്തമായ ആഹാരമാണ്. അങ്ങനെയുള്ള ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവൻ്റെ മനസ്സിൽ വരുന്നു, ഇത് കഴിക്കാൻ പാടില്ലാത്തതാണ്. ഉടനെ എന്ത് ചെയ്യുന്നു, ആ പ്രതിഷേധ ജ്ഞാനം കൊണ്ട് അയാൾ ആ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറുന്നു. അതുപോലെ ഇവിടെ സംഭവിക്കാം. അകർത്തവ്യത ജ്ഞാനനിഷ്ഠ കർത്തവ്യ കർമ്മങ്ങളിൽ നിന്ന്, യാഗാദികളിൽ നിന്ന് പിന്മാറുന്നു, ഇതിൻ്റെ ദോഷത്തെ മനസ്സിലാക്കുന്നിട്ട് മൃഗതിഷ്ണികായമിവ ഹേയജ്ഞാനം തദ്വിഷയ യാഥാത്മ്യ വിജ്ഞാനേന തസ്മിൻബാധിതെ സ്വാഭാവിക വിപരീത ജ്ഞാന അനർത്ഥകരി തദ്ഭക്ഷണം ഭോജന പ്രവർത്തന ഭൂതി. മൃഗതിഷ്ണിക കാണുന്നു, അത് വെള്ളമാണെന്ന് ധരിക്കുന്നു. ഉടനെ മറ്റൊരാൾ പറയുന്നത് വെറും പ്രകാശമാണ്, വളരെയധികം ദാഹമുണ്ട്, ദാഹിച്ച് മരിക്കാൻ പോകുന്നവനാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അതിന് അതിൻ്റെ പിറകെ പോയാൽ അത് അനർത്ഥമാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്മാറും. അതുപോലെയാണ് ഇവിടെ ഈ കർമ്മങ്ങൾ, കർമ്മങ്ങളുടെ ഫലങ്ങൾ ഇത് സംസാരത്തിന് കാരണമാണ് എന്നറിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറും. ഇവിടെ പ്രവൃത്തി സംഭവിക്കുന്നില്ല, നിവൃത്തി. അതാണ് അകർത്തവ്യ ആത്മനിഷ്ഠ എന്ന് പറയുന്നത്. വിപരീത ജ്ഞാന നിമിത്തായ പ്രവൃത്തി നിവൃത്തിരേവൻ അഭിനറിയത്ന കാര്യ തദ്ഭാവേ തസ്മാ പ്രതിഷേധ വിധീന വസ്തു യാഥാത്മ്യജ്ഞാന നിഷ്ഠത ഏവ ന പുരുഷ വ്യാപാര നിഷ്ഠത ഗന്ധോപ്യസ് എന്ന് പറഞ്ഞല്ലോ. എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലേ ആ വാക്യത്തിന് പ്രാമാണ്യമുള്ളൂ, ഫലമുള്ളൂ എന്നല്ല. ചെയ്യരുതെന്ന് പറഞ്ഞാലും അതിന് പ്രാമാണ്യമുണ്ട്, ഫലമുണ്ട്. അതാണ് ഇവിടെ എന്ന കളഞ്ചം പക്ഷേ വിഷം കലർന്ന ഭക്ഷണം കരുത്, അല്ലെങ്കിൽ നിഷിദ്ധമായ അന്നം കഴിക്കരുതെന്ന് വേദം വിധിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രയോജനമുണ്ട്, ഒരുപാട് അനർത്ഥങ്ങളിൽ നിന്നവൻ നിവർത്തിക്കുന്നു. അതുപോലെ ഇവിടെ പരമാത്മജ്ഞാനനിഷ്ഠ അവന് അനർത്ഥത്തിന് ഹേതുവായിരിക്കുന്ന കർമ്മങ്ങളിൽ നിന്നും വൈദിക കർമ്മങ്ങളിൽ നിന്നവന് മോചനം കിട്ടുന്നു, സംസാരത്തിൽ നിന്നവൻ മുക്തനാകുന്നു. അതുകൊണ്ട് ഈ രണ്ടു ഭാഗത്തിനും തുല്യമായ പ്രാമാണ്യമുണ്ട്. പൂർവ്വകാന്ഡത്തെ നിങ്ങൾ അംഗീകരിക്കുന്നത് പോലെ തന്നെ ഉത്തരകാന്ഡത്തെ സ്വീകരിക്കണം എന്നാണ്. തഥൈഹാവി പരമാത്മാദി യാഥാത്മ്യജ്ഞാന വിധീനാം താവത് മാത്ര പര്യവസാദന പര്യവസാന ഏവസ്യ തഥാ തദ്വിജ്ഞാന സംസ്കൃതസ്യ തദ്വിപരീതാർത്ഥജ്ഞാന നിമിത്താനം പ്രവൃത്തിനാം അനർത്ഥാർത്ഥത്വേന ന്യായമാനത്വ. അതുകൊണ്ട് ഇവിടെ പരമാത്മജ്ഞാനമുണ്ടാകുമ്പോൾ, സ്വസ്വരൂപജ്ഞാനമുണ്ടാകുമ്പോൾ പിന്നെ വേറൊന്നും അവിടെ കർത്തവ്യമായിട്ടൊന്നും തന്നെ ശേഷിക്കുന്നില്ല. താവൻ മാത്ര പരിവസാദനത, അവൻ കേവലം ജ്ഞാനനിഷ്ഠനായിത്തീരുന്നു, ആ തത്വജ്ഞാന നിഷ്ഠനായിത്തീരുന്നു. അവന് പിന്നീട് വൈദിക കർമ്മങ്ങളുടെ അനുഷ്ഠാനത്തിനോ അല്ലെങ്കിൽ അതിൻ്റെ ഫലത്തിനോ, ഫലത്തിൽ താല്പര്യമുണ്ടാണ് ഉള്ളതുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. ഫലത്തിൽ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഇതിനെല്ലാം ചെയ്യുന്നു, അവൻ ചെയ്യുന്നില്ല. താവൻ മാത്ര പരിവസാദനത, അതുകൊണ്ട്
ആ തത് വിജ്ഞാന സംസ്കൃതം, പരമാത്മജ്ഞാനം കൊണ്ട് സംസ്കരിക്കപ്പെട്ടവൻ, അവൻ അതിന് വിപരീതമായ ജ്ഞാനം കൊണ്ടുവരുന്ന സർവകർമ്മങ്ങളിൽ നിന്നും പിന്മാറുന്നു. പിന്നീട് അവൻ കർമ്മം ചെയ്ത് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. പരമാത്മാതി ഈ ആധാത്മജ്ഞാന സ്മൃതി സ്വാഭാവിക തന്നിമിത്ത വിജ്ഞാനെ ബാധിത അഭാവസ്യാ. അതുകൊണ്ട് അവൻ പ്രവൃത്തിക്ക് കാരണമായിരിക്കുന്ന ജ്ഞാനങ്ങളെല്ലാം അറിവെല്ലാം അവനെ സംബന്ധിച്ച് അസ്തമിക്കുന്നു. അങ്ങനെ ഞാൻ കർത്താവാണ്, യാഗം ഉപകരണമാണ്, സ്വർഗം ബലമാണ്, കർമ്മം ഇതിൻ്റെ ഇതി കർത്തവ്യത, ഇതിന്നെ ഇന്ന ഇന്ന തരത്തിലൊക്കെ ചെയ്യണം. ഈ ജ്ഞാനങ്ങളെല്ലാം അവനെ സംബന്ധിച്ച് ബാധ്യപ്പെടുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? കാരണം വേദാധ്യയനം ചെയ്തവൻ അവനാദ്യം പൂർവ കണ്ഠത്തെക്കുറിച്ച് വിചാരം ചെയ്യുന്നു, പൂർവ്വ മീമാംസ, അതിൽ നിന്നവന് ശരിയായ കർമ്മത്തെക്കുറിച്ചും അതിൻ്റെ ഫലത്തെക്കുറിച്ചും ജ്ഞാനം ഉണ്ടാകുന്നു. കർമ്മം ചെയ്യേണ്ട രീതികളെക്കുറിച്ച് അറിയുന്നു. ഇതെല്ലാം ആ പരമാത്മജ്ഞാനം കൊണ്ട് ബാധിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ അവന് പിന്നീട് അത്തരം കർമ്മങ്ങളൊന്നും ശേഷിക്കുന്നില്ല. അതിന് കളഞ്ചാദിപക്ഷനെ അനർത്ഥാർത്ഥത്വ വസ്തു യാഥാത്മ്യജ്ഞാന സ്മൃത്യ സ്വാഭാവിക തദ്ഭക്ഷിത്വാദി വിപരീതജ്ഞാന നിവൃത്തി തദ്ഭക്ഷണാദ്യ അനർത്ഥ പ്രവൃത്തി അഭാവത് പ്രതിഷേധ വിഷയത്വ ശാസ്ത്രവിഹിത പ്രവൃത്തി അഭാവവും യുക്തയിൽ ചെയ്തു പറയുന്നു. നിങ്ങൾ ഈ രണ്ട് പറയുന്നത് ശരിയല്ല, മീമാംസൻ വിടുന്നില്ല. അവർ പറയുന്നു എന്നാ കളഞ്ചം ഭക്ഷേ വിഷം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അതിന് പിന്മാറുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, സ്വർഗകാമ ചെയ്ത ചെയ്യാൻ പറയുകയാണ്. രണ്ടിനെയും ഒരുപോലെ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? ഒരിടത്ത് അരുതെന്ന് പറഞ്ഞു നിന്നൊരാൾ പിന്മാറുന്നു, അതൊന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ചെയ്യാൻ പറഞ്ഞു നിന്ന് എങ്ങനെ പിന്മാറും? രണ്ടും ഒരുപോലെ എങ്ങനെയാകും എന്ന് ചോദിക്കുകയാണെങ്കിലോ, നാം വിപരീത ഞാൻ നിമിത്തത്വ അനർത്ഥ അർത്ഥത്വാഭ്യാം തുല്യത്വ പറയുന്നത് രണ്ടും ഒരുപോലെ തന്നെ. വിഷഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അതിനൊന്ന് ഒരുവൻ പിന്മാറുന്നു. എന്തുകൊണ്ട്? അത് അനർത്ഥാർത്ഥത്വം, അനർത്ഥത്തിന് മരണം വരെയുള്ള അനർത്ഥത്തിന് കാരണമായി. അതുപോലെ തന്നെ സ്വർഗകാമോ യജേത എന്ന് പറയുന്നതിൽ നിന്നും പിന്മാറുന്നു. എന്തുകൊണ്ട്? വിവേകിയായി ഒരുവൻ മനസ്സിലാക്കുന്നു അതും അനർത്ഥത്തിന്.

പിന്നീട് കർമ്മത്തെ ഉപേക്ഷിച്ച് ഇതിലേക്ക് വരേണ്ടത്. പറഞ്ഞല്ലോ ഇത് വൈദികന്മാർക്ക് വേണ്ടിയാണ് മുഖ്യമായിട്ട് ഈ ചർച്ച. അതുകൊണ്ടാണിത് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വൈദിക കർമ്മങ്ങൾ ഒന്നും പ്രസക്തിയില്ല, അതുകൊണ്ട് അത് ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇതങ്ങനെ അല്ല, അവരാണ് അത് വിട്ടിട്ട് ഇതിലേക്ക് വരേണ്ടത്. കളഞ്ച ഭക്ഷണാദി പ്രവൃത്തിയുടെ മിഥ്യാജ്ഞാന നിമിത്തത്വം അനർത്ഥാർത്ഥത്വം യഥാർത്ഥത ശാസ്ത്രവിധ പ്രവൃത്തിയിൽ നാം നിഷിദ്ധമായ കർമ്മങ്ങൾ എങ്ങനെയാണോ അനർത്ഥത്തിന് ഹേതുവായിരിക്കുന്നത്, അതുപോലെ വിധിച്ച കർമ്മങ്ങളും അനർത്ഥത്തിന് ഹേതുവാണെന്ന് മനസ്സിലാക്കുന്ന ഒരു വിവേകി എങ്ങനെയാണോ വിഷഭക്ഷണത്തെ ഉപേക്ഷിച്ചത് അതുപോലെ യാഗാദികളെയും ഉപേക്ഷിക്കും. തസ്മാ പരമാത്മ യാഥാത്മ്യ വിജ്ഞാനവത ശാസ്ത്രവിധ പ്രവൃത്തിനാമപി മിഥ്യാജ്ഞാന നിമിത്തത്വന അനർത്ഥാർത്ഥത്വന ച തുല്യത്വാ പരമാത്മജ്ഞാനേന വിപരീതജ്ഞാനേ നിവർത്തിതേ യുക്തയേവ അഭാവഃ. അതുകൊണ്ട് ഈ പരമാത്മജ്ഞാനത്തെ തത്വമസി അഹം ബ്രഹ്മാസ്മി ബ്രഹ്മാസ്മി തുടങ്ങിയ വാക്യങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന പരമാത്മജ്ഞാനമുള്ള ഒരുവൻ അവൻ ശാസ്ത്രവിഹിതമായിട്ട് കൂടി ശ്രുതി വിധിച്ചിട്ട് കൂടി അതെന്താണ്, അത് അതിന് കാരണം അജ്ഞാനമാണെന്നും അതിൻ്റെ ഫലം അനർത്ഥമാണെന്നും രണ്ട് ഹേതുക്കളാണ്. ഒന്ന്, ആ കർമ്മം അനുഷ്ഠാനത്തിനും ഫല കാംക്ഷയ്ക്കും കാരണം അജ്ഞാനമാണ്. എന്തുകൊണ്ട്? താൻ ഈ ശരീരത്തിൽ നിന്ന് ഭിന്നമായൊരു ആത്മാവാണ്, പക്ഷേ ആ ആത്മാവ് കർത്താവും ഭോക്താവുമാണ്. താൻ കർമ്മം ചെയ്യുന്നവനും കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുന്നവനുമാണ് എന്നൊക്കെയുള്ള അറിവ്, ഇതാണ് അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്നത്. ഇത് അനർത്ഥാർത്ഥമാണ്. എന്തുകൊണ്ട്? ആ അജ്ഞാന ഹേതുവായി അജ്ഞാനജന്യമായ അറിവ് കൊണ്ട് ഈ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് പോകുന്നത് സംസാരത്തിലേക്കാണ്, ജന്മമരണങ്ങളിലേക്ക്. ഈ രണ്ട് കാരണങ്ങളെ കൊണ്ടും അതിനെ പരമാത്മജ്ഞാനം കൊണ്ട് ഈ മിഥ്യാജ്ഞാനം നശിക്കുന്നു. അത് നശിക്കുന്നത് കൊണ്ട് എന്താണോ അവനെ സംബന്ധിച്ച് യുക്തയേവ ഭാവ, കർമ്മങ്ങൾ അവനെ സംബന്ധിച്ചില്ലാതായിത്തീരുന്നു. നന്ന തത്ര യുക്ത നിത്യാനന്ദ കേവല ശാസ്ത്ര നിമിത്തത്വ അനർത്ഥാർത്ഥത്വ അഭാവച്ച അഭാവനയുക്ത മീമാംസകർ പറയുന്നത് ശരി, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കാമ്യ കർമ്മങ്ങളെ സംബന്ധിച്ച് ശരിയാണ്, അത് സ്വർഗത്തിനും മറ്റും കാരണമാകുന്നു, സംസാരത്തിന് കാരണമാകുന്നു. പക്ഷെ നിത്യകർമ്മങ്ങൾ അങ്ങനെയല്ലല്ലോ. കേവലം എന്തുകൊണ്ട് ചെയ്യുന്നു? ശാസ്ത്രം വിധിച്ചിരിക്കുന്നു, അതുകൊണ്ട് ചെയ്യുന്നു. അതിന് സ്വർഗം ഫലം എന്നൊന്നും പറയുന്നില്ല. അതുകൊണ്ട് അത് ചെയ്യാമല്ലോ. കർമ്മത്തെ അങ്ങനെ പൂർണ്ണമായും വിടാൻ വൈദികന് കഴിയുന്നു. കുറഞ്ഞ പക്ഷം നിത്യകർമ്മമെങ്കിലും ചെയ്യട്ടെ എന്നാണെങ്കിലും നാ അവിദ്യ രാഗദ്വേഷാദി ദോഷപതു വിഹിതത്വ. കർമ്മം ഏതായാലും ശരി, നിത്യമായാലും ശരി, നൈമിത്തികമായാലും ശരി, കാമ്യമായാലും ശരി, അജ്ഞാനവും രാഗദ്വേഷാദികളും ഉള്ളവന് വേണ്ടിയാണ് അത് വിധിച്ചിരിക്കുന്നത്. അപ്പൊ തത്വജ്ഞാനം വന്നവന് ഈ അജ്ഞാനത്തിൽ നിന്ന് മുക്തനാവിന് പിന്നെ എങ്ങനെ അത് ചെയ്യാൻ കഴിയും? നിത്യകർമ്മമായാൽ കൂടി അത് ചെയ്യുക സാധ്യമല്ല. യഥാസർഗകാമാതി ദോഷമതോ ദർശ പൂർണ്ണമാസാദീനി കാമ്യാനി കർമാണി വിഹിതാനി തഥാ സർവാനർത്ഥബീജ അവിദ്യാദി ദോഷവധ തജ്ജനിത ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാര രാഗദ്വേഷാദി ദോഷവധശ്ച തത്പ്രേരിതാശേഷ പ്രേരിത അവിശേഷ പ്രവൃത്തിയെ ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരാർത്ഥിനോ നിത്യാനകർമാണി വിധീയന്തി എന്ന കേവലം ശാസ്ത്രനിമിത്താന്യവ. നിത്യകർമ്മങ്ങൾ കേവലം ശാസ്ത്രനിമിത്തമാണ്, അത് ഫലാകാംക്ഷയോടുകൂടിയല്ല, ഫലനിമിത്തമല്ല എന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ട്? അതും സർവ അനർത്ഥങ്ങൾക്കും കാരണമായിരിക്കുന്ന അവിദ്യ തുടങ്ങിയ ദോഷങ്ങളുള്ളവർക്കാണ് അത് വിധിച്ചിരിക്കുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന ഇഷ്ടപ്രാപ്തി അനിഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ടാണ്, രാഗദ്വേഷാദി ദോഷങ്ങളുള്ളവന് വേണ്ടിയിട്ടാണ്. അത് ഈ രാഗദ്വേഷാദികൾക്ക് കാരണമായ അജ്ഞാനം നശിച്ച ഒരുവന് അതും ചെയ്യാൻ കഴിയില്ല. അത് കേവലം ശാസ്ത്ര നിമിത്തമല്ല, രാഗദ്വേഷാദി നിമിത്തമാണ്. അതുകൊണ്ട് അതും വേണ്ട എന്നാ അഗ്നിഹോത്ര ദർശപൂർണമാസ ചാതുർമാസി പശുബന്ധ സോമാനം കർമ്മണാസ്വത കാമ്യുക്ത നിത്യുക്ത വിവേകോ അസ്തി ഭക്തകൃതേന ഹി സർഗാദി കാമദോഷേണ കാമാർത്ഥത തഥാ വിദ്യാദി ദോഷോദ സ്വഭാവപ്രാപ്ത ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരാർത്ഥന തഥാർത്ഥാന്യവ നിത്യാനീതി യുക്തം തമ്പ്രതിവിധത്വാ ന പരമാത്മ യാഥാത്മ്യ വിജ്ഞാനവത സമുപായ വ്യതിരേകേണ കിഞ്ചിത് കർമ്മ വിഹിതം ഉപലഭ്യതേ. നിത്യകർമ്മമായാലും ശരി, മറ്റ് ദർശപൂർണമായ

0: ഹോമസാദിയാഗങ്ങൾ ജ്യോതിഷ്ഠോമാദിയാഗങ്ങളായാലും ശരി, എല്ലാം കാമമുള്ളവന് വേണ്ടി, രാഗോദ്ദേശങ്ങളുള്ളവന് വേണ്ടിയാണ് വിധിച്ചിരിക്കുന്നത്. പരമാത്മ ഞാനുള്ളവന് വേണ്ടിയല്ല. പിന്നെ ഇനി ഈ പരമാത്മ ഞാനുള്ള എന്താ ചെയ്യേണ്ടത്? ശമ ഉപായം വ്യതിരേകയാണ്. ശമ ഉപായം, ശമത്തിൻ്റെ ഉപായം, കർമ്മത്യാഗത്തിൻ്റെ ഉപായം. അതിനൊരു കർമ്മമെന്ന് പറയാമെങ്കിൽ അത് അതെന്താണ്? സന്യാസം. ആ സന്യാസമല്ലാതെ മറ്റൊന്നും വിധിച്ചിട്ടില്ല എന്ന് വെച്ചാൽ കർമ്മത്യാഗ രൂപത്തിലുള്ള. അതിന് നിങ്ങൾ കർമ്മമെന്ന് പറയുകയാണെങ്കിൽ അത് കർമ്മമായിട്ടെടുത്തു. പക്ഷേ അത് അനിഷ്ഠേയ രൂപത്തിലുള്ള കർമ്മമല്ല, ത്യാഗരൂപത്തിലുള്ള കർമ്മമാണ്. അതിന് കർമ്മമെന്നിവിടെ പറയാൻ കാരണം അവിടെയും അനിഷ്ഠേയമായ കാര്യങ്ങളുണ്ടല്ലോ, അതുകൊണ്ടാണ് അതിനങ്ങനെ പറഞ്ഞത്. ത്യാഗം ഉപേക്ഷിക്കുക, അതെല്ലാം മറ്റൊന്നുമില്ല. കർമ്മനിമിത്ത ദേവതാദി സർവസാധന വിജ്ഞാന ഉപമർദ്ദേന ഹി ആത്മജ്ഞാനം വിധിയേന്തി. ആത്മജ്ഞാനത്തെ നിർദ്ദേശിക്കുന്നത് ശ്രുതിയിൽ എന്താണ്? ഈ സർവവിജ്ഞാനവും ഇത് താൻ കർത്താവാണ്, താൻ ഭോക്താവാണ്, ഇന്ന ദേവതയെ ഉദ്ദേശിച്ചിട്ട് ഈ കർമ്മം ചെയ്യണം, ഇത്തരത്തിലുള്ള സർവജ്ഞാനവും എന്താണ്? അതിനെല്ലാം നിഷേധിച്ചുകൊണ്ട്, അതിനെ ബാധിച്ചുകൊണ്ട് ആത്മജ്ഞാനത്തെ ബോധിപ്പിക്കുകയാണ്. തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ കാര്യങ്ങൾ അവനെ സംബന്ധിച്ച് കർമ്മസന്യാസമാണ്. ഇതെല്ലാം പറയുന്നത് വൈദിക കർമ്മത്തെക്കുറിച്ചാണ് എന്ന് പ്രത്യേകം മനസ്സിലാകും. എന്നാ ചൊപ്പമർദ്ദിത ക്രിയാകാരകാദി വിജ്ഞാനസ്യ കർമ്മപ്രവൃത്തി രൂപത്തിലേ. അതുകൊണ്ട് ക്രിയാകാരക ബോധം നശിച്ചവന് പിന്നെ എങ്ങനെ കർമ്മം ഉണ്ടാകും? വിശിഷ്ട ക്രിയാസാധനാദി ജ്ഞാനപൂർവ്വത്വ ക്രിയാപ്രവൃത്തി. കർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ശരീരഭിന്നമായ ഒരു ആത്മാവിനെ അറിയണം, ആത്മാവ് കർമ്മം ചെയ്യുന്നവനെന്നറിയണം, ആ കർമ്മത്തിൻ്റെ ഫലത്തെ ആത്മാവ് അനുഭവിക്കുമെന്നറിയണം. പക്ഷെ ഇവിടെ അതിനെല്ലാം നിഷേധിക്കുകയാണ്. നഹി ദേശകാലാദി അനവച്ഛിന്ന അസ്തുല അദ്വയാദി ബ്രഹ്മപ്രത്യയ ധാരണ കർമ്മ അവസരവസ്തി. അവന് കർമ്മം ചെയ്യുന്നതിനുള്ള ഒരു അവസരം കൂടിയില്ല. എന്തുകൊണ്ട്? ദേശകാലാദികൾക്ക് അതീതമായ അനവച്ഛിന്നമായിരിക്കുന്ന ദേശകാലാദി പരിമിതികളില്ലാത്ത അസ്തൂലം അദ്വയം എന്നെല്ലാം വർണ്ണിക്കുന്നതായ ആ ബ്രഹ്മപ്രത്യയ ധാരണ ബ്രഹ്മജ്ഞാനിക്ക്, പരമാത്മജ്ഞാനിക്ക് കർമ്മ അവസരം പോലുമില്ല. ഇവിടെ രണ്ടു കാര്യങ്ങൾ. കർമ്മങ്ങൾ അജ്ഞന് വേണ്ടിയാണ്, അതിനെ നിഷേധിക്കുന്നത്. അജ്ഞന കർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. ആർക്കാണോ ഈ ജ്ഞാനമുള്ളത്, താൻ ദേശകാലാദി അനവച്ഛിന്നമായ അദ്വയമായ പരമാത്മസ്വരൂപമാണെന്നുള്ള ജ്ഞാനമുള്ളത്, അവന് കർമ്മമില്ല. ഇതേ പറയുന്നത് ഒരു കർമ്മമില്ല തത്വജ്ഞാനിക്ക് എന്ന് പറയുമ്പോൾ സാധാരണ ചോദിക്കുന്നു, നമ്മുടെ നാട്ടിൽ ചോദിക്കുന്ന ചോദ്യമാണ് അടുത്ത് ചോദിക്കുന്നത്. ഭോജനാദി പ്രവൃത്തി അവസരവത്സ്യ. എന്തായാലും തത്വജ്ഞാനിക്ക് കർമ്മങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, അതൊരു കർമ്മമാണല്ലോ. അതുപോലെ കുറഞ്ഞ പക്ഷം നിത്യകർമ്മമെങ്കിലും എന്തുകൊണ്ട് ചെയ്തുകൂടെ? ഭക്ഷണം ഒരു കർമ്മമല്ലേ? ഇതിഷോ ഭിക്ഷാടനാധിപത് കർമാവസരസ്യ അവദ്യാദി കേവല ദോഷ നിമിത്തത്വാ ഭോജനാദി പ്രവൃത്തി ആവശ്യകത്വാനുപത്തേ. പറയുന്നു ഇവിടെ അപരോക്ഷജ്ഞാനവതോ പരോക്ഷജ്ഞാനവതോ ഭോജനാദി പ്രവൃത്തി വിശദീകരിക്കുക. പരമാത്മജ്ഞാനം വന്നു, അജ്ഞാനം നശിച്ചു. അങ്ങനെയുള്ള അപരോക്ഷജ്ഞാനിയെ സംബന്ധിച്ചാണ് നിങ്ങളീ പറയുന്നത്. അത് ഒരാൾ വേദാധ്യയനം ചെയ്തു, പൂർവകാണ്ഡത്തിൽ നിന്ന് കർമ്മങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി, ഉത്തരകാണ്ഡത്തിൽ നിന്ന് അഹം ബ്രഹ്മാസ്മി തത്വം അസി തുടങ്ങിയ വാക്യങ്ങളും ഗ്രഹിച്ചു. ആ പരമാത്മ വസ്തുവിനെ അയാൾ പരോക്ഷമായി ഗ്രഹിച്ചു, സുസ്വരൂപമായി ഗ്രഹിച്ചില്ല. അങ്ങനെ ഒന്നും ഉണ്ടെന്നും മറ്റും ഗ്രഹിച്ചു. അങ്ങനെ ഒരാളെയും നമുക്ക് പറയാം തത്വജ്ഞാനി എന്ന് പറയാം. പരമാത്മതത്വത്തെ ആളും ഗ്രഹിച്ചിരിക്കും. പക്ഷെ അവിടെ അത് സംശയാദി ദോഷങ്ങൾ മാറി ഇട്ടില്ല അയാൾ. അങ്ങനെ കേട്ടു, പക്ഷെ അയാളുടെ രാഗദ്വേഷങ്ങളുണ്ട്, കർമ്മത്തിൽ ആസക്തിയുണ്ട്, കർമ്മഫലത്തിൽ ആസക്തിയുണ്ട്. എന്നാൽ അയാളെ വിടാൻ ആഗ്രഹിക്കുന്നു. അവിടെയും അല്ല ഇവിടെയാണ് പരോക്ഷജ്ഞാനി എന്ന് പറയാം. അപരോക്ഷജ്ഞാനിക്ക് അക്കാര്യത്തിൽ സംശയമൊന്നും, അത് അയാളുടെ അന്ധക്കണ്ണത്തിലേക്ക് കടന്നു വരുന്നില്ല. അത് നശിച്ചു കഴിഞ്ഞു. അതിനും കാരണമായിരിക്കുന്ന അജ്ഞാനം നശിച്ചിരിക്കുന്നു. ഇത് ഈ ഭോജന പ്രവൃത്തി എന്ന് പറയുന്ന ആരോ ഉദ്ദേശിച്ച് പറയുന്നു? അപരോക്ഷജ്ഞാനിയെ സംബന്ധിച്ച് തന്നെയാണ് പറയുന്നത്. തത്വജ്ഞൻ തത്വനിഷ്ഠൻ അജ്ഞാനം നശിച്ചു സംശയാദികം നശിച്ചു അയാളും ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ എന്നാണെങ്കിൽ അനഭ്യുപമാൻ തത്പ്രതീതേർ ബാധ്യത അനുവൃത്തി മാത്രത്വ അഗ്നിഹോത്രാദി അബാധ്യ അഭിമാന നിമിത്തസ്യ തഥാത്വ അനുപത്തേഹി അത് സ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? പറയുന്നു മാധ്യ അനഭ്യുപമാൻ തത്പ്രതീതേർ ബാധ്യത അനുവൃത്തി മാത്രം ഒരു കേവലം പ്രതീതി മാത്രമാണ്. ആത്മനിഷ്ഠനാണെങ്കിൽ അവിടെ അതിന് ബാധ്യത അനുവർത്തി എന്ന് പറയും. നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ശരീരപ്രാരബ്ധം എന്ന് നമ്മൾ സാധാരണ പറയും. അതുകൊണ്ട് അജ്ഞാനം നശിച്ചു, അജ്ഞാന കാര്യമായിരിക്കുന്ന കാമനകൾ നശിച്ചു, എന്നാലും ശരീരം നിലനിൽക്കുന്നു പ്രാരബ്ധം കൊണ്ട്. അതിനനുസരിച്ച് ഭക്ഷണത്തിൽ പ്രവർത്തിക്കുന്നു, ഭക്ഷണാദി ശരീരധാരണത്തിലുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു, അങ്ങനെ ബാധ്യത അനുവർത്തിക്കുന്നു. ദേഹം ഉൾപ്പെടെയുള്ളത് ദേഹകർണം കൂടി ബാധിച്ചു. അങ്ങനെയാണെങ്കിൽ അവിടെ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ ബാധ്യത അനുവർത്തി രൂപത്തിൽ കർമ്മങ്ങൾ എന്തുകൊണ്ട് വന്നുകൂട? അത് സംഭവിക്കാനോ? ഭക്ഷണാദി കാര്യങ്ങൾ ശരീരധാരണത്തിലുള്ള കാര്യങ്ങൾ അജ്ഞാനം ബാധിച്ചു, ഇതൊന്നും പരമാർത്ഥമല്ല എന്ന് ബോധിച്ചു, പരമാർത്ഥം എന്താണെന്ന് ബോധിച്ചു, അതാണ് ബാധ്യത എന്ന് പറയും. അതിനുശേഷം ശരീരചേഷ്ടാരൂപത്തിൽ ഇത് അനുവർത്തിക്കുന്നു, അതിനാണ് പ്രാരബ്ധകർമ്മം. അതിനാണ് പ്രാരബ്ധകർമ്മ രൂപത്തിൽ അയാൾ വേണ്ടി വന്നുകൊണ്ട് ജ്യോതിഷ്ഠമോ അഗ്നിഹോത്രമോ എല്ലാം ചെയ്തുകൂട, അത് സാധ്യമാകത്തില്ല. കാരണം ഈ ശരീര നിലനിൽപ്പിന് വേണ്ടിയുള്ള ശരീരധാരണ ത്തിന് വേണ്ടിയുള്ള ഇത്തരം പ്രവൃത്തി, അതിനെ ബാധ്യത അനുവൃത്തി എന്ന് പറയാൻ പറ്റും. കാരണം പരമാർത്ഥമെല്ലാം ബാധിച്ചതിന് ശേഷവും ഇത് തുടരുന്നു, ഇതിന് വിശേഷിച്ച് പ്രത്യേക പ്രയോജനമില്ല, വിശേഷിച്ച് പ്രത്യേക ഹേതുക്കളില്ല, അതൊന്നുമില്ലാത്തതുകൊണ്ടാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. അസ്മി അഗ്നിഹോത്രാദികൾ ബാധ്യത അനുവൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടത് അബാധ്യത അനുവൃത്തി രൂപത്തിൽ? കാരണം അഗ്നിഹോത്രാദികൾ വീണ്ടും അനുഷ്ഠിക്കണമെങ്കിൽ അയാൾ വീണ്ടും അജ്ഞനാണ്. എന്തുകൊണ്ട്? അതിന് പ്രേരകമായിരിക്കുന്ന അജ്ഞാനമാണ്. അതെങ്ങനെ പ്രേരകമാകുന്നു? ശരീരത്തിൽ നിന്നും ഭിന്നമായ ഒരാത്മാവുണ്ട്, ആത്മാവ് കർത്താവാണ് ഭോക്താവാണ്. ഇത്തരത്തിലുള്ള ജ്ഞാനം അജ്ഞാനകാര്യമാണ്. ആജ്ഞാനകാര്യമായ ജ്ഞാനം ഉള്ളിടത്ത് മാത്രമേ അവന് കർമ്മത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. സ്വർഗത്തിന് വേണ്ടി എന്ത് കർമ്മം ചെയ്യണം, പുത്രൻ ഉണ്ടാകാൻ എന്ത് കർമ്മം ചെയ്യണം, മഴ ഉണ്ടാകാൻ എന്ത് കർമ്മം ചെയ്യണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയും. കാരണം അവിടെ ഞാൻ കർമ്മം ചെയ്യുന്നവനാണ്, എനിക്കതിൻ്റെ ഫലത്തെ അനുഭവിക്കണം. ഇത്തരമുള്ള അബാധിതമായ അജ്ഞാനത്തിൻ്റെ അനുവർത്തി ഉള്ളിടത്ത് മാത്രമേ വൈദിക കർമ്മം ചെയ്യാൻ പറ്റൂ. കാരണം ഹേതുക്കൾ, ശരിയായ ഹേതുക്കളില്ലാതെ ഫലം ഉണ്ടാകത്തില്ലല്ലോ. ശരീരഭിന്നമായ ഒരു ആത്മാവ് ഉണ്ടെന്ന് കരുതുകയും ആ ആത്മാവ് കർമ്മം ചെയ്യുകയും ഫലം അനുഭവിക്കുന്നവനാണെന്ന് കരുതുകയും ചെയ്താൽ അവിടെ കർമ്മം നടക്കത്തുള്ളൂ. എന്തുകൊണ്ട് നാസികം കർമ്മം ചെയ്യുന്നില്ല? കാരണം ശരീരത്തിൽ നിന്നും ഭിന്നമായ ഒരു ആത്മാവുണ്ടെന്ന് അവൻ വിശ്വസിക്കുന്നില്ല. ചാർവാകന് വിശ്വാസം, അവനങ്ങനെ ഒരു അനുഭവമില്ല. അതുകൊണ്ട് അവനെന്ത് ചെയ്യുന്നു? അവന് കർമ്മം ചെയ്യുന്നില്ല. അപ്പൊ കർമ്മം ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു അനുഭവം വേണം. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാലോ അത് അജ്ഞാനകാര്യമായി. തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ ജ്ഞാനത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് ബാധ അനുവൃത്തി രൂപത്തിൽ അജ്ഞാനകാര്യമായ കാര്യങ്ങൾ സംഭവിക്കത്തില്ല. അതും വേദജ്ഞാനം കൊണ്ടുണ്ടാകുന്നതാണ്. ശരീരഭിന്നമായ ആത്മാവിനെ കുറിച്ച്, കർത്താവും ഭോക്താവുമായ ആത്മാവിനെ കുറിച്ച് ഉള്ള ജ്ഞാനം, ഈ ജ്ഞാനമെല്ലാം ബാധിച്ചു പോവുകയാണ്. ഇതിൻ്റെ കാരണമായ അജ്ഞാനം ബാധിക്കുന്നുണ്ട്. അത് ഉപനിഷത്ത് ജ്ഞാനം കൊണ്ടാണ്. അബാധിത അനുവൃത്തി രൂപത്തിലുള്ള കർമ്മങ്ങൾ ബാധിത അനുവൃത്തി രൂപത്തിൽ സംഭവിക്കത്തില്ല. തത്വജ്ഞന് എങ്ങനെയാണോ ഇത്തരം സഹജ പ്രവൃത്തികളിൽ തത്വജ്ഞൻ പ്രവർത്തിക്കുന്നതായി കാണുന്നത്, അതുപോലെ മറ്റ് സംഭവിക്കത്തില്ല എന്നാണ്. ഇനി പരോക്ഷജ്ഞാനെ സംബന്ധിച്ചാണെങ്കിലോ, പരോക്ഷജ്ഞാനന ശാസ്ത്ര അനപേക്ഷ ഷുത്പിപാസാദി ദോഷകൃതത്വാൻ തത് പ്രവൃത്തേരിഷ്ടത്വ. അപ്പോൾ അതിനെ ബാധ്യത അനുവർത്തി നിൽക്കാൻ തത്വജ്ഞനാണെങ്കിൽ, മറിച്ച് അങ്ങനെയല്ല, അയാളൊരു സാധകനാണ്. അയാൾ ശ്രവണമനനാദി സാധനങ്ങൾ മുഴുകിയിരിക്കുന്നു, എന്നാൽ അയാൾക്ക് അനുഭവ ദാർഢ്യം വരുന്നില്ല. അയാളുടെ ഈ ജ്ഞാനത്തെ സംശയ വിവരങ്ങൾ ബാധിക്കുന്നു. എന്നാൽ അയാൾ അതിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾക്ക് മനസ്സിലായി ശരീര അതിരിക്തമായ ആത്മാവ് കർത്താവും ഭോക്താവുമല്ല, താൻ അങ്ങനെ ഒരു ആത്മാവല്ല, അതുകൊണ്ട് തനിക്ക് നീ സ്വർഗത്തിന് വേണ്ടി കർമ്മം ചെയ്യേണ്ട, അയാൾ കർമ്മത്തെ ഉപേക്ഷിച്ചു വേണ്ട. പക്ഷേ ശ്രുതി ബോധിപ്പിക്കുന്ന തത്വമസി അഹം ബ്രഹ്മാസ്മിയിൽ അയാൾക്ക് ദൃഢത വന്നിട്ടില്ല, എന്നാൽ അപരോക്ഷ ജ്ഞാനമൊന്നും അത് അപരോക്ഷമായി തീർന്നിട്ടില്ല, അല്ലെങ്കിൽ അത് അനുഭവത്തിൽ വന്നിട്ടില്ല എന്ന് വേണമെങ്കിലും പറയാം. രണ്ടു ഒന്ന് സംശയാദികൾ മാറിയ ജ്ഞാനം പ്രകാശിക്കുന്നതിനാണ് അനുഭവം എന്ന് പറയും. അത് വന്നിട്ടില്ല. അയാളെ സംബന്ധിച്ചാണെങ്കിലോ, അയാൾ ഭിക്ഷാടനാദികളിൽ പ്രവർത്തിക്കുന്നതോ പറയുന്നു, അത് പ്രവർത്തിക്കാൻ ദോഷമുണ്ട്. രണ്ട് രണ്ട് കാര്യങ്ങളാണ്.
1: ഓം നമഃ ശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.